നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 21, 2026 ജൂൺ 4, വ്യാഴം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 41 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച സഭയിൽ ഇന്ന് അവസാനിക്കും. ഇന്ത്യ ലാവോസ് പത്താമത് ജോയിന്റ് കമ്മീഷൻ യോഗം ഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ് സവാൻ ഫോം വിഹാനും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി. അപകടകരമായ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും കളക്ടർ നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ തീരുമാനം. ജില്ലാതല ഇന്റർസെക്ടർ യോഗത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ന്യൂഡൽഹി മാൽവിയ നഗറിലെ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. മരിച്ചവരിൽ 12 വിദേശികളും ഉൾപ്പെടുന്നു. 49 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോൾ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ. എതിരില്ലാത്ത ഗോളിനാണ് ഇന്ത്യയുടെ ജയം. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടി പൊട്ടിവിടരുമ്പോൾ നമ്മുടെ ഈ ദിവസം തുടങ്ങിക്കഴിഞ്ഞു. ആകാശവാണി കൊച്ചിക്കൊപ്പം സ്നേഹം നിറഞ്ഞ ഒരു ദിവസം തന്നെ ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ബെഡ് കോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സുരേഷ് കാഞ്ഞിരക്കാട്ട്. പ്രഗത്ഭനായ ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ ഒരു സംഘം കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന രഹസ്യം എന്താണ് എന്ന് ആ കുട്ടികൾക്ക് അറിയണം. ഭാഗ്യമുള്ളവർ മാത്രം വിജയിക്കുമെന്നാണോ, തലയിലെഴുത്തു പോലെ നടക്കുമെന്നാണോ, ഉയർച്ചയിലേക്ക് എത്തുവാൻ എന്ത് സ്വഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്, ഇങ്ങനെ പലവിധ സംശയങ്ങളായിരുന്നു അവർക്ക്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ, എല്ലാവരും അവരവരുടെ കൈകൾ കൊണ്ട് മൂക്കും വായും ശക്തിയായി അടച്ചു പിടിക്കൂ, ഞാൻ പറയുമ്പോൾ മാത്രമേ കൈയെടുക്കാവൂ. ഇദ്ദേഹം എന്തോ തമാശ ഒപ്പിക്കുകയായിരിക്കും എന്ന് വിചാരിച്ച കുട്ടികൾ രണ്ട് കൈയും കൊണ്ട് അവരുടെ മൂക്കും വായും ശക്തിയായി അമർത്തി പിടിച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക, എല്ലാവർക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി. മാക്സിമം പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ അറിയാതെ തന്നെ മൂക്കിൽ നിന്നുള്ള പിടുത്തം വിട്ട് ശക്തിയായി ശ്വാസമെടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രഭാഷകൻ ചോദിച്ചു, തൻ്റെ അനുവാദമില്ലാതെ എന്തിനാണ് മൂക്കിൽ നിന്നും കൈയെടുത്തത് എന്ന്. ശ്വാസം മുട്ടിപ്പോയി സർ, ഒരു രക്ഷയും ഇല്ലാതായപ്പോൾ അറിയാതെ മൂക്കിലെ കൈവിട്ടുപോയി, ഒരു കുട്ടി വളരെ സത്യസന്ധമായി കാര്യം പറഞ്ഞു. പ്രഭാഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്വസിക്കണം, ശ്വസിക്കാതെ പറ്റില്ലല്ലോ, വായു അത്യാവശ്യമാണ്, അതിനുള്ള ആവശ്യവും ആഗ്രഹവും അത്ര കണ്ട് കൂടുതലാണ്. ആ അവസ്ഥയിൽ മൂക്കിൽ നിന്ന് കൈയെടുത്തു പോകും, ആരായാലും കൈയെടുത്തു പോകും, എന്നിട്ട് എത്രയും വേഗം ശ്വാസം വലിച്ചെടുക്കും അല്ലേ. ഇതുപോലെ തന്നെയാണ് വിജയവും, പരീക്ഷയിലെ ആയാലും ജോലിയിലെ ആയാലും എന്തിലെ ആയാലും. അത് നേടുന്നവർ ആ വിജയം അത്യാവശ്യമായിട്ടുള്ളവരാണ്, അതിനായി തീവ്രമായി ആഗ്രഹിക്കുന്നവരാണ്, വിജയത്തിനായി ശ്വാസം മുട്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് കുട്ടികളെ, ഈ രഹസ്യം മറക്കാതിരിക്കുക. ആ തീവ്രമായ ആഗ്രഹം, അത് നേടാനുള്ള സമർപ്പണ ബോധവും ഉത്സാഹവും, അതാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഫ്രണ്ട്സ്, ആ മാനേജ്മെൻറ്റ് വിദഗ്ധൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് നമ്മൾ മറക്കരുത്. സിമ്പിളായ കാര്യം അല്ലേ. ഇത്തരം ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എന്നും രാവിലെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ബെഡ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

0: The most difficult thing is the decision to act. The rest is merely tenacity. The fears are paper tigers. You can do anything you decide to do. You can act to change and control your life, and the procedure, the process, is its own reward. ഏറ്റവും പ്രയാസമേറിയ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുക്കലാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ ദൃഢനിശ്ചയം കൊണ്ട് നേടാവുന്നതേയുള്ളൂ. ഭയങ്ങളെല്ലാം വെറും കടലാസുപുലികളാണ്. യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുവോ അത് തീർച്ചയായും നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് കഴിയും. പേടികൾക്ക് അവിടെ ഒരു റോളുമില്ല. ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാനും ജീവിതത്തെ നിയന്ത്രിക്കാനും നിങ്ങൾക്കാവും. ആ പ്രവർത്തനം തന്നെയാണ്, ആ പ്രക്രിയ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം. അറ്റ്ലാന്റിക് സമുദ്രം തനിയെ മറികടന്ന ആദ്യ വനിതാ വൈമാനിക അമീലിയ ഇയർഹാർട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഏവിയേഷൻ മേഖലയിൽ ഒട്ടനവധി റെക്കോർഡ്സ് ഉണ്ട് ഇവരുടെ പേരിൽ. ഏറ്റവും ഉയരത്തിൽ പറന്ന വനിത, ഏറ്റവും വേഗത്തിൽ പറന്ന വനിത, അറ്റ്ലാന്റിക്കിന് കുറുകെ രണ്ട് തവണ പറന്ന ആദ്യ വ്യക്തി, അങ്ങനെ അങ്ങനെ ധാരാളം റെക്കോർഡ്സ്. തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അമീലിയ ഇയർഹാർട്ട് രചിച്ച പുസ്തകങ്ങളും ബെസ്റ്റ് സെല്ലേഴ്സായി. 20 hours 40 minutes, ദ ഫൺ ഓഫ് ഇറ്റ്, ലാസ്റ്റ് ഫ്ലൈറ്റ് തുടങ്ങിയ പുസ്തകങ്ങൾ. 1937 ഭൂമിയെ ചുറ്റി വരുവാനായി യാത്ര പുറപ്പെട്ടു അമീലിയയും നാവിഗേറ്ററായ ഫ്രെഡ് നൂനാനും. ഒരു ഇലക്ട്ര 10E വിമാനത്തിലായിരുന്നു യാത്ര. പക്ഷേ പസഫിക് സമുദ്രത്തിലെ ഹൗലാൻഡ് ഐലൻഡിന് സമീപം വച്ച് വിമാനവും ഇവർ രണ്ടുപേരും അപ്രത്യക്ഷരായി. അതിനുശേഷം ഇവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഓക്കെ, അമീലിയ ഇയർഹാർട്ടിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മീര നായർ അമീലിയ എന്ന പേരിൽ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2009 ഹിലറി സ്വാങ്കാണ് അതിൽ അമീലിയ ഇയർഹാർട്ടായി അഭിനയിച്ചത്. ഈ ഒരു ഇൻഫർമേഷൻ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: There is more to life than increasing its speed. ജീവിതത്തിലെ തിരക്കും അതിൻ്റെ വേഗവും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതിനപ്പുറത്തേക്കും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഓക്കെ, ഈ ഫോർമുല 1 കാർ റേസിംഗ് കണ്ടിട്ടില്ലേ? ടി വിയിൽ കണ്ടു കാണും. എന്തായാലും 300 km/h സ്പീഡിലൊക്കെയാണ് വ്രൂം എന്ന് ഒച്ചയുണ്ടാക്കി പായുന്നത് ആ കാറുകൾ. അത് ഡ്രൈവ് ചെയ്യുന്നയാൾ ഒരുപക്ഷെ മുന്നിലുള്ള റോഡ് പോലും ശരിക്കും കാണുന്നുണ്ടാവില്ല, പിന്നെയല്ലേ ചുറ്റുപാടുള്ളത് കാണുന്നേ. ഗാലറിയിലെ ആളുകളും പിന്നെ മരങ്ങളും ചെടികളും ഒക്കെ ഒരു മിന്നായം പോലെ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വരുന്നത്. മത്സരിക്കുന്ന മറ്റ് കാറുകൾ കൊള്ളിയാൻ പോലെ അടുത്തുകൂടി പായുന്നതും കാണാം. അപ്പോൾ എല്ലാം ശരിക്ക് വൃത്തിയായി കാണണമെങ്കിൽ എന്ത് വേണം? കാറിൻ്റെ സ്പീഡ് കുറയ്ക്കുക തന്നെ വേണം. എങ്കിലേ കണ്ണിലൂടെ കടന്ന് കാഴ്ചകൾ ബ്രെയിനിലെത്തി അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. പലപ്പോഴും ഇത് തന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുക. ആളുകൾ അവരുടെ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകും. ജീവിതം കൺമുന്നിലൂടെ നഷ്ടപ്പെട്ടു

0: പോകുന്നു എന്ന് തിരിച്ചറിയാതെയുള്ള പോക്കാണ്. രാവിലെ എഴുന്നേൽക്കുന്നതേ തുടങ്ങും ഈ ഓട്ടം. ഓരോ കാര്യങ്ങളും ഒരു യന്ത്രം കണക്ക് ചെയ്തുകൊണ്ടുള്ള ഓട്ടമാണ്. എണ്ണയിട്ട മെഷീനെ പോലെയുള്ള ജോലി. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ഇങ്ങനെ തന്നെ. വരുന്നു, ഫ്രഷാവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ചിലപ്പോൾ കുറച്ചു നേരം കുട്ടികൾക്കൊപ്പം ഇരുന്നേക്കും, ന്യൂസ് ഒന്ന് ഓടിച്ചു നോക്കിയേക്കും, ദെൻ ഓഫ് ടു ബെഡ്, ഉറക്കത്തിലേക്ക്. സോ ദിവസത്തിലെ ഭൂരിഭാഗവും പ്രകാശവേഗത്തിലായിരിക്കും പോവുക. പക്ഷേ നമ്മുടെ ജീവിതം അതിലുമൊക്കെ ഏറെ അർത്ഥമുള്ളതാണ്. എത്ര കാലമുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ? എത്ര കാലമുണ്ട്? ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള ഭൂമിയുടെ ഭൂതകാലവുമായി ഒന്ന് താരതമ്യം ചെയ്താൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തീരുന്നതാണ് നമ്മുടെ ഈ ജീവിതം. തിരിഞ്ഞു നോക്കി പശ്ചാത്തപിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇനിയും വൈകിട്ടില്ല ആക്സിലറേറ്ററിൽ നിന്ന് കാലൊന്ന് ഉയർത്താൻ. ജീവിതം എന്ന ഈ മനോഹരമായ വരദാനത്തിന് അതിൻ്റേതായ സൗന്ദര്യമുണ്ട് എന്നറിയണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിത്തം ശരവേഗത്തിലങ്ങ് പോവും. വളരെ പെട്ടെന്നായിരിക്കും അവർ വലുതാവുക. ആ വേഗത്തിനൊപ്പം നമ്മളും സ്പീഡ് കൂട്ടിയാൽ പിന്നെ എന്താസ്വദിക്കാൻ കഴിയുമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗന്ധമോ രുചിയോ പോലും തിരിച്ചറിയാതെയുള്ള ഓട്ടം ഒന്ന് നിർത്താം. ചെറിയൊരു ബ്രേക്ക്. പകരം സ്പീഡ് കുറച്ച് ഓരോരോ കാര്യങ്ങളെയും ചുറ്റുമുള്ള പ്രകൃതിയെയും ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആസ്വദിച്ച് മുന്നോട്ട് പോവുക. കഴിഞ്ഞുപോയതൊന്നും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതെപ്പോഴും ഓർക്കണം.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

0: പാട്ട് പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ, മ്യൂസിക്കലി യോസ്.
1: നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വത്വമുണ്ട്. മറ്റാരെയും അനുകരിച്ച് ജീവിച്ച് മരിക്കാതിരിക്കുക. യു ആർ ബോൺ എൻ ഒറിജിനൽ, ഡോണ്ട് ഡൈ എ കോപ്പി. ഇത് ജോൺ മെയ്സൺ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. വ്യത്യസ്തനായി ഇരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അവിടെ ഭയത്തിന് ഒരടിസ്ഥാനവും ഇല്ല. ഇത് അദ്ദേഹം പുസ്തകത്തിലൂടെ പകർന്നു തരുന്ന സന്ദേശമാണ്. ഒരാൾക്ക് തൻ്റെ ജീവിതകാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രശംസകളിലൊന്ന്, ഏറ്റവും വലിയ അഭിനന്ദനങ്ങളിലൊന്ന്, നിങ്ങൾ വ്യത്യസ്തനാണ്, യു ആർ ഡിഫറെൻ്റ് എന്ന് മറ്റൊരാൾ അംഗീകരിക്കുന്നതാണ് എന്ന് പറയാം അല്ലേ? യെസ്, ആ വ്യത്യസ്തതയിൽ നമുക്ക് മുൻഗാമികളില്ല. ആദ്യത്തെ ആളും അവസാനത്തെ ആളും നമ്മൾ തന്നെ. ഓൾറൈറ്റ്, ജി കെ ചെസ്റ്റർട്ടൻ്റെ പ്രസിദ്ധമായ ഫാദർ ബ്രൗൺ സീരീസിലെ ഒരു കഥയുണ്ട്. അതിന്റെ ചുരുക്കം ഒന്ന് കേട്ടു നോക്കാം നമുക്ക് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ. ഫാദർ ബ്രൗൺ ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. 50-ൽ പരം കഥകൾ ഇദ്ദേഹത്തെ ബേസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ചെസ്റ്റർട്ടൺ. ഓക്കെ, നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന കഥയിലെ സെൻട്രൽ ക്യാരക്ടറായ മനുഷ്യൻ വളരെ ധനികനായ ഒരാളാണ്. വലിയ മനുഷ്യ സ്നേഹിയാണ്, ഉദാരമനസ്കനാണ്, നർമ്മബോധത്തോടെ സംസാരിക്കുന്ന ആളുമാണ്. പലരും ഇദ്ദേഹത്തെ കാണാൻ വരും. എത്ര വിഷമത്തോടെ, എന്തുതരം വിഷമത്തോടെ വരുന്നവരാണെങ്കിലും അവർ പുഞ്ചിരിച്ചുകൊണ്ടേ മടങ്ങിപ്പോകാറുള്ളൂ. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം പ്രഭാതത്തിൽ പുറത്തു വന്നത് ഇദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. അതും ദുരൂഹമായ സാഹചര്യത്തിൽ. ഇത്രയും നല്ലൊരു മനുഷ്യനെ അപകടപ്പെടുത്താൻ മാത്രം ആരാണുണ്ടാവുക? പോലീസ് വന്നു, അന്വേഷണം തുടങ്ങി. കുറേ ആയിട്ട് ഒരു തുമ്പ് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിലും പ്രശസ്തിയിലും പിന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിലുമൊക്കെ അസൂയ തോന്നിയ ആരോ വളരെ വിദഗ്ധമായി കൊലപ്പെടുത്തിയതാണെന്ന് തന്നെ പൊതുജനം വിധിയെഴുതി. ഈ സമയത്താണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഫാദർ ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. ഫാദർ ബ്രൗൺ കാര്യങ്ങൾ വിശദമായി പഠിച്ചു, പലരോടും സംസാരിച്ചു, ധനികൻ്റെ വീടെല്ലാം പരിശോധിച്ചു. ഏറെ കൂട്ടിക്കിഴിക്കലുകൾക്ക് ശേഷം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ആ വ്യക്തിയെ ആരും കൊന്നതല്ല, അയാൾ ആത്മഹത്യ ചെയ്തതാണ്. ഡിറ്റക്റ്റീവ് ബ്രൗണിൻ്റെ ഈ നിഗമനം ആർക്കും സ്വീകരിക്കാനായില്ല. ധനികന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ ഫാദർ ബ്രൗൺ അവരോട് താൻ എങ്ങനെ ഈ ഒരു കൺക്ലൂഷനിൽ എത്തി എന്ന് വിശദീകരിച്ചു. അദ്ദേഹം നടത്തിയ വിശദമായ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ വ്യക്തി ഒരു വിഷാദരോഗിയായിരുന്നു എന്നാണത്രേ. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറെ നിരാശയും ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. ഈ സത്യങ്ങളെല്ലാം മറച്ചു വച്ചാണ് സന്തോഷം അഭിനയിച്ച് ആള് മറ്റുള്ളവരോട് ഇടപഴകിയിരുന്നത്. ആളുകൾ ഓരോ വിഷമവും പറഞ്ഞു വരുമ്പോൾ അവരോട് തനിക്ക് വിഷാദരോഗമാണ്, നിരാശയാണ് എന്ന സത്യം തുറന്നു പറഞ്ഞാൽ തൻ്റെ ഇമേജ് തകരും എന്ന് മൂപ്പര് ഭയപ്പെട്ടു. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ എല്ലാവരും അകന്നു പോകും, സമൂഹത്തിൽ ഒറ്റപ്പെടും.

0: അങ്ങനെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചു ആ വ്യക്തി സ്വന്തം വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും ഒളിച്ചുവച്ചുകൊണ്ട് പ്രശസ്തിയും അംഗീകാരവും അഭിനന്ദനവും ഒക്കെ ആളെ തേടി വന്നു എന്നത് ശരി തന്നെ. എന്നാൽ അതിനുവേണ്ടി അനുഭവിച്ച ആത്മസംഘർഷങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് ആത്മഹത്യയിൽ അഭയം തേടുകയായിരുന്നു. അതെ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. മറ്റൊരാളായി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടി വന്ന് താനായി ഇരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രഷർ താങ്ങാനാവാതെ ജീവിതം അവസാനിപ്പിച്ച പല പ്രശസ്ത സിനിമാ താരങ്ങളെയും സാഹിത്യകാരന്മാരെയും ഒക്കെ നമുക്കറിയാം. ഇതുവരെയുള്ള ചരിത്രത്തിലൂടെ നമുക്കറിയാം. ആ ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക എന്ന ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അവനവനെ തിരിച്ചറിയുക, അതിൽ അഭിമാനിക്കുക, അനുകരണങ്ങൾ വേണ്ടേ വേണ്ട. ഇപ്പോൾ വേണ്ട എന്താണ്? ഒരു ബ്രേക്കാണ്. ബ്രേക്ക് മീൻസ് ഇന്നത്തെ ഫുൾ സ്റ്റോപ്പ്. കോഫി കഴിഞ്ഞു എന്ന് വെച്ച് അതിൻ്റെ വൈബ് തീരുന്നില്ല കേട്ടോ, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നോട്ടെ. ആൻഡ് ഓൾ ഓഫ് യു ഹാവ് എൻ അമേസിംഗ് ഡേ അഹെഡ്. ബൈ ഫോർ നൗ ബഡീസ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: നമ്മൾ നമ്മൾക്കല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ പ്രശംസയ്ക്കും ഒക്കെ വേണ്ടി ജീവിക്കുമ്പോൾ അതൊരു ജീവിതമാവില്ലത്രേ, ശരിയല്ലേ? നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു റോബോട്ടായി മാറും, ശരിയല്ലേ? ഞാൻ പറഞ്ഞതല്ലാട്ട, ബെഡ് കോഫി പറഞ്ഞതാണേ. ഒപ്പം ബെഡ് കോഫി മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് ഓടുകയാണല്ലേ, അത് ചെയ്യാൻ ഇത് ചെയ്യാൻ, അവിടേക്ക് പോവാൻ ഇവിടേക്ക് പോവാൻ ഒക്കെ ആയിട്ട് ഓടുകയാണ്. ആ ഓട്ടത്തിന്റെ സ്പീഡൊക്കെ ഇത്തിരി ഒന്ന് കുറച്ചിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് ബെഡ് കോഫി പറയുന്നത്. അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടി ചേർത്തോട്ടെ, കാഴ്ചകൾ മാത്രമല്ല കേൾവിയും ഏറെ പ്രധാനമാണല്ലേ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് നമ്മുടെ റെയിൻബോ നമുക്കായി ഒരുക്കിയിരിക്കുന്ന, നമുക്കായി ആസ്വദിക്കാനായി ഒരുക്കിയിരിക്കുന്ന പരിപാടികളെ കുറിച്ച് അറിയണ്ടേ? അറിയണോ അല്ലേ? അപ്പൊ ഇതാ വരുന്നു പരിപാടികളുടെ അറിയിപ്പുകൾ. പതിവ് പോലെ സ്വാഗതം കൊച്ചിയാണ് ഇനി വരാൻ പോകുന്നത്. 7:25 മലയാളം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. 8:30 യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ വിളിക്കേണ്ട സമയമാണ് സവാരി ടൈം. 10:00 വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആവശ്യപ്പെടാനുള്ള സമയമാണ്. 11:00 ചാർട്ട് ബസ്റ്റേഴ്സ് ആണ്. 12:00 യുവർ ചോയ്സ്. 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. 2:00 ഇംഗ്ലീഷ് വാർത്തകളുണ്ട് ഡൽഹി റിലേ. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 3:00 റിലേ വിവിദ് ഭാരതി. വൈകിട്ട് 5:00 തിരികെ എത്തുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാത്രി 8:00 സുർമേഷ്യം. 9:00 റിതം റോഡ്സ്. 11:00 ന്യൂസ് ഇൻ ഹിന്ദി. തുടർന്ന് 11:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി. പ്രിയരെ, സമയം 7:04:14. നമ്മുടെ സ്വാഗതം കൊച്ചി ഇവിടെ ആരംഭിക്കുകയാണ്. ലതാ രവീന്ദ്രൻ കരിപ്പുറത്ത് നിന്നും, മൂവാറ്റുപുഴ കരിപ്പുറത്ത് നിന്നും നമുക്കായി തെരഞ്ഞെടുത്ത് അയച്ചു തന്ന മനോഹര ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയുമായി എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഞാനുമുണ്ട്, വിദ്യ. അപ്പോൾ ആദ്യ ഗാനത്തിലേക്ക് പോവാണ് കേട്ടോ. മനോഹരമായ ഒരു ഹമ്മിങ്ങിലൂടെയാണ് ഈ ഗാനം തുടങ്ങുന്നത്. കാതുകളിലൂടെ സഞ്ചരിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് ഈ ഗാനം സ്ഥാനം പിടിക്കുന്നത്. എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് ശ്രോതാക്കൾക്ക് ഈ ഗാനം സമ്മാനിക്കുന്നത്. ഒരു കാടിനെ ആകെ ചേതോഹരമാക്കി തീർത്തുകൊണ്ടാണ് ഈ ഗാനം പല്ലവിയിലേക്ക് പ്രവേശിക്കുന്നത്. വരികൾക്കിടയിൽ അന്തർലീനമായി കിടക്കുന്ന ആ മായിക ഭാവം മുഴുവൻ മോഹനരാഗത്തിൻ്റെ ഛായയിൽ ചാലിച്ച് ഹൃദ്യമായൊരു അനുഭൂതിയാക്കി മാറ്റുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ജി ദേവരാജൻ. കാവ്യകൽപ്പനകൾ ചേർത്ത് വെച്ച രചനയുമായി കൂടെ നമ്മുടെ

പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പിയുമുണ്ട്. ഇവർ ഒന്നിക്കുമ്പോഴൊക്കെ സൂപ്പർ ഹിറ്റുകൾ പിറക്കുന്നു എന്നത് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗാനത്തിന്റെ സൗന്ദര്യം ഗാനരംഗത്തും കൊണ്ടുവരാൻ അന്നത്തെ യുവ സംവിധായകനായ ഹിറ്റ് മേക്കറായി മാറിയ നമ്മുടെ പി ജി വിശ്വംഭരനെ സാധിച്ചു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പം മനസ്സിലായല്ലോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി മനസ്സിലായല്ലോ വിദ്യ എന്ന് ചോദിക്കേണ്ട അല്ലേ. അത് തന്നെ, സത്യവാൻ സാവിത്രിയിലെ ആ ഒരു ഗാനത്തിലേക്ക്.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു അല്ലേ? ഇനി വരുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ. പറഞ്ഞു കൊതിപ്പിക്കാത്ത വേഗം പാട്ടുതാന്നല്ലേ ഇതാ തരുന്നു. അടുത്തത് കൊട്ടാരം വിൽക്കാനുണ്ട്. 1975 പുറത്തിറങ്ങിയ ചിത്രമാണ്. ആ ചിത്രത്തിന് വേണ്ടിയുള്ളൊരു ഗാനമാണ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ യേശുദാസാണ്. അപ്പോൾ കേട്ടാലോ ചന്ദ്രകളപം.

ഒരു പെൺകുട്ടിയുടെ വിവാഹപൂർവ്വ രാത്രികളെക്കുറിച്ച് വയലാർ രചിച്ച ലളിതവും അത്യന്തം മാധുര്യമേറിയതുമായ ഒരു ഗാനം. അതാണ് ഇനി വരാൻ പോകുന്നത്. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. ഈ വരികൾ എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ പാടിക്കൊള്ളാക്കണ്ടല്ലോ, വെച്ചിട്ട് പാടാത്തതാണേ. ആസ്വാദകർക്ക് സ്വർഗീയാനുഭൂതി പകർന്നു നൽകുന്ന പി സുശീലയുടെ സുവർണനാഥം എത്ര ആനന്ദകരമാണല്ലേ. ഗാനത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന വേണുനാഥം ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, എത്ര സുന്ദരമാണ്.

ഭയങ്കര ശാന്തമാണത്. ഗാനത്തിന് സുവർണ ചിറകുകൾ നൽകി മാനവ ഹൃദയങ്ങളിലേക്ക് പറന്നിറങ്ങുവാൻ സഹായിക്കുകയാണ് ഫ്ലൂട്ടും തബലയുടെ ആ പെരുക്കങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമാണ് ആ ബ്ലെൻഡിങ്. BGM ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദേവരാജ സംഗീത ശില്പങ്ങളെ അനശ്വരമാക്കുന്നത് അതിൻ്റെ ലാളിത്യമാണ് എന്ന വസ്തുത ഈ അവസരത്തിൽ സ്മരണീയമാണ്. അപ്പോൾ ആ ഗാനം കേട്ടാലോ? ഇതേ വരുന്നു.

ഹൃദയം പാടുന്നു എന്ന ചിത്രം 1980 പുറത്തിറങ്ങിയത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾ, കെ ജെ ജോയുടെ സംഗീതം, എസ് ജാനകിയുടെയും യേശുദാസിൻ്റെയും ആലാപനം.

0: News, Views, Entertainment.
1: This is
0: Rainbow FM 107.55. Musically yours.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10-ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
0: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലെങ്കമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1-ാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാ പ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: എട്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ജൂൺ 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
0: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രേക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: പ്രിയരേ, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 34 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചി തുടരുകയാണ്. ലതാ രവീന്ദ്രൻ മൂവാറ്റുപുഴയിലെ കരിപ്പുറത്ത് നിന്നും തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനത്തിലേക്ക് പോയാലോ? മാരിവില്ല് എത്ര മനോഹരമാണല്ലേ. മാനത്ത് മാരിവില്ലിനെ ഒരു പന്തലിനോട് ഉപമിച്ചിരിക്കുകയാണ് പി ഭാസ്കരൻ. നീലാകാശത്തിൻ്റെ വിസ്മയങ്ങളെക്കുറിച്ച് എത്ര ഗാനങ്ങളാണ് പി ഭാസ്കരൻ്റെ തൂലികയിലൂടെ പിറന്നിരിക്കുന്നത്. ഇവിടെ ഇതാ നായകനും നായികയും പുൽമേട്ടിലൂടെ. ചെറിയൊരു ത്രോട്ടിനൊരു പ്രശ്നം വന്നപ്പോൾ ഒന്ന് പോയതാണേ, അപ്പോൾ ബാക്കി പറഞ്ഞോട്ടെ. ഇവിടെ നമ്മുടെ നായകനും നായികയും പുൽമേട്ടിലൂടെ സഞ്ചരിച്ച് ചക്രവാളത്തെ നോക്കി മനസ്സിൽ നിറയുന്ന ആഹ്ലാദത്തോടെ പാടുകയാണ്. മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വിളിക്കുന്നത് അറിഞ്ഞില്ലേ എന്ന്. എന്ത് ഭംഗിയുള്ള വരികളാണല്ലേ. ഈ വരികൾ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ നിറയുന്നുണ്ട്. എ ടി ഉമ്മറും പി ഭാസ്കരനും ചേർന്ന കുറച്ചധികം ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഈ കൂട്ടുകെട്ടിന് വേണ്ട രീതിയിലൊരു പ്രാധാന്യം നമ്മുടെ സംഗീത ലോകം കൊടുത്തിട്ടുണ്ടോ? ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിടാനേ. അപ്പോൾ ബാക്കി പറയുകയാണെങ്കിൽ എ വിൻസെൻറ്റിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വി ടി നന്ദകുമാർ രചന നിർവഹിച്ച തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതാ വരുന്നു.

അടുത്തതായി വരുന്നത് ഒരു അതിമനോഹര ഗാനമാണ്. ഈ ഗാനത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. വയലാർ, ദേവരാജൻ, യേശുദാസ് ഭൂമിയിലേക്ക് അയച്ച ഗന്ധർവന്മാരാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഈ ഗാനത്തിൻ്റെ സഞ്ചാരം. വരികളെല്ലാം വളരെ ശ്രേഷ്ഠമാണ്. എന്നാലും അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വരിയെപ്പറ്റി പറയട്ടെ. വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും. ഈ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും എന്ന എന്താണ് അർത്ഥമെന്ന് അന്വേഷിച്ചു പോയപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടി. വിപ്രലംബ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കിട്ടി. ആ ഒരു പദത്തിൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥവും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ, അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. എന്തെല്ലാം പദപ്രയോഗമാണല്ലേ വയലാർ നമുക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ഒരുക്കി തരുന്നത്. അപ്പോൾ അധികം പറഞ്ഞാൽ സമയം കളയുന്നില്ല കേട്ടോ. തകഴിയുടെ ചുക്ക എന്ന നോവൽ കെ സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ പിറന്നത് ഒരു പിടി അതിമനോഹര ഗാനങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇനി ഏത് പാട്ടാണ് എന്നെടുത്ത് പറയണ്ടല്ലോ, അത് തന്നെ വെൺചന്ദ്രലേഖ.

ഒട്ടേറെ പ്രത്യേകതകളുമായി 1972 പുറത്തിറങ്ങിയ ചിത്രമാണ് ചെമ്പരത്തി. കുറച്ച് പുരസ്കാരങ്ങൾ ഈ ചിത്രം ആ കാലയളവിൽ നേടുകയുണ്ടായി. ഈ ചിത്രത്തിലൂടെയാണ് ശോഭന എന്ന രോജാരമണിയുടെ രംഗപ്രവേശം. മലയാറ്റൂരിന്റെ കഥയെ ആസ്പദമാക്കി പി എൻ മേനോനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സോങ്ങുകൾ ഉൾപ്പെട്ട ഒരു ചിത്രം കൂടിയാണിത്. ആ ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇനി വരുന്നത്.

സ്വയംവരത്തിന് പന്തലൊരുക്കി നമുക്ക് നീലാകാശം. പൂവച്ചൽ ഖാദറിൻ്റെ രചനയ്ക്ക് എ ടി ഉമറിൻ്റെ സംഗീതം. പാട്ടിലുടനീളം മനോഹരമായ ഹമ്മിങ്ങിലൂടെ യേശുദാസും ജാനകിയും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുകയാണ്. ഐ വി ശശിയുടെ ആദ്യ ചിത്രമെന്ന പ്രത്യേകതയുള്ള ഉത്സവത്തിലെ പാട്ടിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കെ പി ഉമ്മറാണ് ചിത്രത്തിലെ നായകൻ. എം ജി സോമനാണ് പ്രതിയോഗിയായി വരുന്നത്. കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരു ദ്വീപിലെ

സൗരഭ്യവും സൗന്ദര്യവും ഒന്നിച്ചു ചേർന്നാൽ അത് വല്ലാത്തൊരു ആനന്ദം തരുമല്ലേ മനസ്സിന്? വിച്ചു തിരുമലയുടെ നാരകവും മാതളവും പൂക്കുന്ന യാമങ്ങൾക്ക് സൗമ്യ സംഗീതം പകർന്നു നൽകുന്നത് എ ടി ഉമ്മറാണ്. കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ് ആണെങ്കിലും നായകനായ എം ജി സോമന്റെ ശബ്ദവുമായി നല്ല സാമ്യം തോന്നുന്നുണ്ട്. സംശയമുണ്ടോ? കേട്ടു നോക്കിയാലോ.

പ്രിയരെ, സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 15 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ട്, എന്താണ് ഇന്ന് വിളിക്കാൻ ചെയ്തെന്നല്ലേ. ലതാ രവീന്ദ്രൻ നമ്മൾ വിളിച്ചില്ല, ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് നമുക്ക് വിളിക്കാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഇനിയൊരവസരത്തിൽ നമുക്ക് ലതാ രവീന്ദ്രനുമായി സംസാരിക്കാം. എന്നാൽ ഒരുപാട് നല്ല ഗാനങ്ങളാണ് ഇന്ന് നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് അല്ലേ. അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. അടുത്തത് അയോധ്യ എന്ന ചിത്രത്തിലെ ഗാനമാണ്. പി ഭാസ്കരൻ വരികളെഴുതി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും മാധുരിയും ചേർന്ന് ആലപിച്ച ഗാനം ഇതാ വരുന്നു.

പ്രിയരെ, അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചോദ്യമല്ല, അറിയെങ്കിലൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപ്രലംഭ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരുന്നത്. വിപ്രലംഭ എന്ന വാക്കിൻ്റെ അർത്ഥം വിരഹം എന്നാണ്. അതായത് വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരുമെന്നാണ് ആ പാട്ടിൽ പറഞ്ഞിരുന്നത് അല്ലേ? അതായത് കാമുകി കാമുകന്മാരോ ദമ്പതികളോ അങ്ങനെ പ്രണയിക്കുന്നവരോ സ്നേഹിക്കുന്നവരോ ഒക്കെ പിരിഞ്ഞിരിക്കുമ്പോൾ വരുന്നൊരു വിരഹമില്ലേ, അതിനെയാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയല്ലോ, ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റഹിമ, ബീന, സുഭാഷ്, സലീം, അങ്ങനെ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇപ്പം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് എല്ലാവരുടെ പേരുകളും വായിക്കാത്തത്. ആരുടെയെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പേരുകളൊക്കെ വായിക്കാം കേട്ടോ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റും 53 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചിയിലെ അവസാനത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതാവായിരുന്നു സ്വാഗതം കൊച്ചിയിലെ അടുത്ത ഒരു നല്ല ഗാനം.

അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യത്തിന് കുറച്ച് പേരോട് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് വായിക്കാതെ പോകണ്ട അല്ലേ. ജയകുമാർ പറഞ്ഞിട്ടുണ്ട്, ലീപ്പ പുരുഷോത്തമൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഓമനക്കുട്ടൻ, അതുപോലെ തന്നെ ജയ പിന്നെ ബിന്ദു, ഐസക് എന്നോട് രണ്ടുപേര് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേട്ടതാണല്ലോ, കുറച്ച് മുന്നേ ഒക്കെ എൻ്റെ ശബ്ദം ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോവായിരുന്നു. അപ്പം ഇന്ന് പാടിക്കഴിഞ്ഞാൽ വളരെ ബോറായി പോവും. അടുത്ത വട്ടം പാടാം കേട്ടോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് കുമാരി പറഞ്ഞിട്ടുണ്ട്, രാജേഷ് ബാലൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നമ്മുടെ സൽമ പറഞ്ഞിട്ടുണ്ട്, ജിഷ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേരുകളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്ര സമയം എന്നോട് കൂടി ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടുണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലതാ രവീന്ദ്രനാണ് ഇന്നത്തെ നമ്മുടെ കത്തുകൾ മൂവാറ്റുപുഴ കരിപ്പുറത്ത് നിന്നും കത്തുകൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്നത്. പക്ഷേ ഒരു സങ്കടമുള്ളത് ഇന്ന് ലതയെ എനിക്ക് വിളിക്കാൻ സാധിച്ചില്ല. എന്തായാലും അടുത്ത വട്ടം നമുക്ക് ലതയോട് സംസാരിക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അനുജ കുമാർ. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ടോക്സ് വിത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് വെനസ്വേല ഡെൽസി റോഡ്രിഗസ് ഇൻ ന്യൂഡൽഹി ടുഡേ. യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ടു ചെയർ 73rd പ്ലീനറി സെഷൻ ഓഫ് നോർത്ത് ഈസ്റ്റേൺ കൌൺസിൽ ഇൻ ഷില്ലോങ്. യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ സേസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ ആർ ഓൺലി വീക്സ് അവേ ഫ്രോം കൺക്ലൂഡിംഗ് എ ലോങ് അവേറ്റഡ് ട്രേഡ് അഗ്രിമെന്റ്. IMD issues orange alert for heavy rain in Keralam and Mahe today. First World Yogasan Sports Championship to begin today in Ahmedabad. Prime Minister Narendra Modi to join the

0: പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ. അയക്കേണ്ടത് എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റാ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന എഫ് ബി അക്കൗണ്ട് ഐ ഡിയിലേക്കോ മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഒപ്പം തന്നെ വാട്സപ്പ് എന്ന ഓപ്ഷനും പ്ലാറ്റ്ഫോമും ഇപ്പോൾ ഓപ്പൺ ആണ്. 8547341075 പെട്ടെന്ന് വിളിച്ചോളൂ. പാട്ടുകൾ ഇവിടെ റെഡിയാണ്. അപ്പോ തുടങ്ങുന്നു സവാരി ടൈം.
1: Blast your mornings with blistering music. Sawari time.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ ഡിയേഴ്സ്, 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് 37 സെക്കൻഡുമാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? വിളിക്കണം അല്ലേ? ഇനി വിളിച്ചോളൂ കേട്ടോ, നമ്മളുടെ ടെക്നിക്കൽ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ. 04842428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈൽ കോൾ ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വായിക്കണ്ടേ. ഇങ്ങനെയാണ്, ഒന്ന് ശ്രീകുട്ടി എന്ന് വിളിക്കുന്ന ശ്രീമതി മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒരു പാട്ട് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തേത് പ്രസാദ് കളമശ്ശേരിയിൽ നിന്ന് മാലപ്പുഴയിലേക്ക് ഒരു ഔദ്യോഗിക യാത്രയിലാണ്, ആട്ടക്കലാശത്തിലെ മലരും കിളിയും എന്ന പാട്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് മുകേഷാണ്, കളമശ്ശേരിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നു, നല്ല മഴയാണ്, ആലപ്പി കഴിഞ്ഞു, ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, മോളുടെ പേര് ഋതിക, 9 വയസ്സായി, അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാനാണ് വിളിച്ചത്. കൊല്ലം കോട്ട തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അശ്വതി കിഷോർ മൂവാറ്റുപുഴയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ എങ്ങോടാണ് യാത്ര എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും മെസ്സേജുകളാണ് കേട്ടോ നമുക്ക്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓളനാട് നിന്നും പതിവ് പോലെ തൃക്കാക്കരയിലേക്ക് പോകുന്ന കോളേജ് ബസ്സിലാണ്, പ്ലീസ് പ്ലേ കരിഷ് മൂവിയിലെ പ്യാർ കിയ. ആ ഓക്കെ, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യം ചോദിച്ചൊരു പാട്ട് ഇതാ വരുന്നുണ്ട്, പുറകെ എല്ലാ പാട്ടുകളും വരും. അപ്പൊ വിളിക്കാൻ മറക്കണ്ട, വിളിക്കേണ്ട നമ്പർ 04842428101, പെട്ടെന്ന് വിളിച്ചോളൂ. പാട്ടുകൾ റെഡിയാണ്, കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ വിദ്യ.

അപ്പോൾ ഒരു അറിയിപ്പ് പറയാനുള്ളത്, ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ വിന്നേഴ്സ് റോഡ്, പൂഴിത്തോട്, ഡിവൈൻ നഗർ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലും വടുതല പാല മുതൽ ചിറ്റൂർ വില്ലേജ് ഓഫീസ് വരെയുള്ള പരിസര പ്രദേശങ്ങളിലും രാവിലെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 5 മണിവരെയാണ് ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെടുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. അപ്പോൾ അടുത്ത പാട്ട് കൃഷ് എന്ന മൂവിയിലെ പാട്ടാണ്. അതാ വരുന്നു കൃഷിയിലെ.

0: ദിസ് ഈസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈമാണ്. ഒരു പാട്ട് കേൾക്കാൻ കൊതിയാവുന്നില്ലേ? പെട്ടെന്ന് വിളിച്ചോളൂ. ഫോൺ ശരിയായി എന്ന് ഞാൻ പല വട്ടങ്ങളിലായി പറയുന്നു. അപ്പോൾ മെസ്സേജുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വാട്സപ്പിലും എഫ് ബിയിലും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇനി നമുക്ക് അതാ ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. മൂവാറ്റുപുഴയിൽ നിന്നും രാജേഷ് ആചാരി. ഓക്കെ, എന്താണ് വിശേഷം?
1: വിശേഷം നല്ല മഴയാണ്. അതുകൊണ്ട് ഓട്ടോ പിടിക്കാൻ പോയതാണ്.
0: ഏത് ഓട്ടോ? മീൻ പിടിക്കാൻ പോവാണ്. ഓ, അപ്പൊ ഒന്ന് അടിപൊളി. അപ്പൊ ജോലിക്ക് പോണ്ടേന്ന്? ജോലിക്ക് പോണ്ടേ? മഴയത്ത് ജോലിക്ക് പോവില്ല? അങ്ങനെയാണല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓ, ആയിക്കോട്ടെ. അപ്പൊ എവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്? ഇതും ഒരു സവാരിയാക്കി കൂട്ടിയോ? ഭൂതത്താങ്കെട്ട്. ഓ, അവിടെയാണ്. അപ്പൊ ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടുമെന്ന്. അപ്പൊ ഇന്ന് മഴയത്ത് മടി പിടിച്ച് വീട്ടിലിരുന്ന് മീൻകൂട്ടി ഊണഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
1: അതാണ്.
0: എന്താ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?

0: ആ സ്വന്തമാണോ? ആ അപ്പൊ പിന്നെ പണക്കാർക്ക് എന്തും ആവാലോ അല്ലേ? ഓ കൊച്ചു മുതലാളിയാണപ്പോ. അപ്പൊ എന്തായാലും ഏത് പാട്ടാണ് വേണ്ടത്? എന്തോ
1: ഏ
0: ഓ ഓ ഓ അപ്പോൾ എന്തായാലും ഒരു പാട്ട് കേൾക്കാം. പാട്ട് വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഏതു പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പം ഞാൻ ഇട്ട് വച്ചിരിക്കുന്ന ഒരു പാട്ട് തന്നെ തരട്ടെ. തലൈവൻ തലവിയിലൊരു പാട്ട് തരട്ടെ, മതിയോ? തലൈവൻ തലവിയിലെ പാട്ട് മതിയോ? ഏതായാലും ഒന്ന് കേട്ടാ മതി അല്ലേ? അപ്പം ശരി. ട്രാഫിക് ബ്ലോക്കോ? ആ യാത്ര ചെയ്യുമ്പോൾ വാഹനം സൈഡിലേക്ക് ഒതുക്കിയിട്ട് വേണം കോളുകൾ എടുക്കാൻ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. ശരി എന്നാ, അപ്പൊ ഇതാ വരുന്നു പാട്ട് കേട്ടോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.

ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

നദിയും കടലും ഒരു കുടുംബം, നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടത്തും വസന്തം.

0: ഹലോ ഡിയേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. അപ്പൊ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്ന് അറിയണ്ടേ? ഇതാ വരുന്നു. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ തിരുമക്കുളത്ത്

0: അമ്പലത്തിൽ പോയിട്ട് വരാനേ.
1: ആ ഇന്ദിര അമ്പലത്തിൽ നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി. എന്തൊക്കെയാണ് വിശേഷം?
0: എന്ത് വിശേഷം? സന്തോഷം.
1: ആ ചേട്ടനിപ്പോ എങ്ങനെയുണ്ട്? പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടാണെന്നല്ലേ പറഞ്ഞത്? ആ അപ്പൊ പാട്ടൊക്കെ വെച്ചു കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരുത്തു കൂടെ. ശ്രീധര പ്രഭു. ഇന്ദിര ചേച്ചി, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ സങ്കടങ്ങൾ ഉണ്ടാവും, അതൊരു സമയമാണ്, ആ സമയവും കടന്നുപോകും, വിഷമിക്കൊന്നും വേണ്ട. ഇപ്പൊ ചേട്ടന് പാട്ട് കേൾക്കുമ്പോ റേഡിയോയിൽ പാട്ട് പേര് പറയുമ്പോഴൊക്കെ സന്തോഷമല്ലേ? അപ്പൊ ചേച്ചി അത് എല്ലാ ദിവസവും ചേച്ചിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ അത് ചെയ്യുന്നില്ലേ? അപ്പോ ആ ചേട്ടന് സന്തോഷം കൊടുക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ മുമ്പിലിരുന്ന് വിഷമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സങ്കടാവല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഈ സമയവും കടന്നു പോകുന്നു വിചാരിച്ചാ മതി. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? കൺഫ്യൂഷൻ അങ്ങോട്ട് തീർത്തേക്കാം, പാട്ട് വെക്കാം. അപ്പോ ശ്രീധര പ്രഭു ചേട്ടന് വേണ്ടിയിട്ട് ഇതാ വരുന്നു കൺഫ്യൂഷൻ തീർക്കണമേ, മതിയില്ലേ? ഓക്കെ, ഇതാ പാട്ട് പിടിച്ചോട്ടോ.

0: ഡിയേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സവാരി ടൈമാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ പെട്ടെന്ന് വിളിച്ചോളൂ, പാട്ടുകൾ ഇവിടെ റെഡിയാണ്. അപ്പോ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആരാണ്, എവിടുന്ന് എങ്ങോട്ട് യാത്ര ചെയ്യാണ്, പെട്ടെന്ന് പറഞ്ഞോളൂ.
1: ഞാൻ മാഗി ജോർജ് ആണ്.
0: ആ, എവിടുന്ന് എങ്ങോട്ടാണ് മാഗി യാത്ര ചെയ്യുന്നത്?
1: വൈപ്പിനിൽ നിന്ന് കൂഴ്മുറ്റം വളപ്പ് എന്ന് പറഞ്ഞ 5 കിലോമീറ്റർ
0: വളപ്പ്. ഓക്കെ, അപ്പോ എന്താണ് പാട്ട് വേണ്ടത്? ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് എന്റെ സൂര്യപുത്രിക്ക് മുറിയിലെ ആലാപനം എന്നുള്ള പാട്ട്.
0: ഓക്കെ, എന്റെ സൂര്യപുത്രിക്ക് അല്ലേ?
1: അതെ.
0: പിന്നെ എന്തൊക്കെയാണ് വിശേഷം? വൈപ്പിനിൽ മഴ എങ്ങനെയുണ്ട്?
1: നല്ല മഴ, ഇന്നലെ നല്ല വെയിലായിരുന്നു, ഇന്ന് നല്ല മഴ.
0: മഴ ഇങ്ങനെ മാറി മറിഞ്ഞും വരികയാണല്ലേ.
1: ഇവിടുത്തെ അമ്മച്ചിയുടെ ആങ്കളുടെ വൈഫ് മരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി.
0: ഓ ഓ ഓ, അപ്പോ
1: അത് വൈകിട്ടാണ് എടുക്കണത്. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരം ഉള്ളേ ഞങ്ങളുടെ
0: വീട്ടിൽ. പോയിട്ട് വരാൻ വേണ്ടിയാണ്. അതിനു മുൻപ് അപ്പോ ചോദിക്കുകയാണ് പാട്ടല്ലേ. അപ്പോ മഴയൊക്കെ പെയ്യുമ്പോ നമ്മളുടെ ബീച്ചിലൊക്കെ പോയി നിക്കാൻ നല്ല രസാണോ? അതൊക്കെ നേരിട്ട് ആസ്വദിക്കുന്ന ആളുകളാണല്ലേ.
1: അപ്പൊ
0: ബീച്ചിന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിക്കുന്നവരാണ് അടുത്ത് താമസിക്കുന്നവരല്ലേ. എന്തായാലും ശാന്തമായിട്ടൊക്കെ ഇരിക്കുമ്പോ നല്ല രസമാണ് കണ്ടിരിക്കാൻ. മഴ പെയ്യുമ്പോഴൊക്കെ പോയി നിൽക്കാനൊക്കെ നല്ല മനസ്സൊക്കെ ഭയങ്കര കുളിർ, എന്താ പറയാ, ശാന്തമാവും അല്ലേ. അപ്പോ നല്ല നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓ ഓ ഓ ഓ ഓ, അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ. ഓ ശരി ശരി ശരി. അപ്പൊ എന്തായാലും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്

0: യാത്ര ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം അല്ലേ.
1: ഓക്കേ,
0: അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്, ചോദിച്ച പാട്ട് വെച്ചേക്കാം. എനിക്ക് തിരിച്ചും ഒരുപാട് സന്തോഷം. അപ്പൊ ശരി, പാട്ട് കേൾക്കാം.

ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈം. കൂടെയുള്ളത് ഞാൻ RJ വിദ്യ. അപ്പോ നമ്മുടെ ഇന്നത്തെ സവാരി ടൈമിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ടായിരുന്നു, പക്ഷേ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും വീണ്ടും വിളിച്ചോളൂ 0484248101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വാട്സപ്പിലെ മെസ്സേജുകൾ ഇനി നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി വാട്സപ്പിലൂടെയാണ് വാട്സപ്പിൽ നമുക്ക് പാട്ടുകൾ ആവശ്യപ്പെടാൻ പറ്റുക. അപ്പോൾ അടുത്ത കോൾ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ, പേരെന്താണ്? ലത. ലത എവിടുന്നാ വിളിക്കുന്നത്? യു സി കോളേജ് ആലുവ. ഓക്കെ, അതെ, റേഡിയോന്റെ സൈഡിലാണോ നിൽക്കുന്നത്? ആ ഒരു എക്കോ വരുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളുടെ എനിക്ക് തന്നെ കേൾക്കാം. ഓക്കെ, ആ ഇപ്പൊ കേൾക്കാം. എന്തൊക്കെയാണ് വിശേഷം? വീട്ടിൽ നിന്നിട്ടാണോ വിളിക്കുന്നത്? സവാരി ടൈമാണത്, യാത്ര പോകുമ്പോ പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള സമയമാണ്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴ നല്ല തകൃതിയായിട്ട് നല്ല തകർത്ത് പെയ്യുന്നുണ്ടല്ലേ? ജോലിക്കാരെല്ലാവരെയും വലച്ചു കളഞ്ഞു. ഞാനൊക്കെ നല്ല മഴയത്താ വന്നത്. അത് പുലർച്ചെ കൂടി ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു. ഇനിയിപ്പോ ഒന്ന് മഴ തോർന്നിട്ടുണ്ടോ? അപ്പൊ എല്ലാവരും സ്കൂളിലും ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞല്ലോ, ഇനി ഇറങ്ങുമ്പോ പെയ്യാന്നായിരിക്കും. ആ അപ്പോഴല്ലേ മഴ കുട്ടികളുടെ പോലെയാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? പാട്ട് പറഞ്ഞോളൂ. നിറക്കൂട്ടില്ലേ? ഫിലിം കണ്ടതാണോ? പാട്ടുകാരിയാണ്, അപ്പൊ രണ്ടുപേരും മൂളിക്കോളൂ. എന്നാലും സ്റ്റേജിൽ പാടിയ ആളല്ലേ. പാടുന്നുണ്ടോ?
3: ആ
2: ഏത് വേണമെങ്കിലും പാടാം.

കൊള്ളാം കൊള്ളാം കൊള്ളാം, നന്നായിട്ട് പാടിട്ടോ. എന്നിട്ട് ചുമ്മാ പറയാണ് പാടാൻ അറിയില്ല എന്ന്. അപ്പൊ എന്തായാലും ആവശ്യപ്പെട്ട പാട്ട് പൂമാനമേ എന്നുള്ള ചിത്രപാടിയ പാട്ട് നിറക്കൂട്ടിലെ വെച്ച് തരാം. വിദ്യ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.

0: പോസിറ്റീവ് എനർജി എന്താ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണല്ലോ ഹലോ പറഞ്ഞത്. എന്തൊക്കെയാണ് ശോഭന വിശേഷം? എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ാണ് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ഭയങ്കര മഴ, എനിക്ക് കുറച്ച് കേൾക്കാൻ ക്ലാരിറ്റി കുറവുണ്ട്. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: പൂവിനും പൂമ്പുരുന്നായി കൊച്ചു പൂമുഖം മുത്തമിട്ട് വന്ന പാട്ട്.
0: ഫിലിം അറിയോ?
1: എനിക്ക് സിനിമ എന്ന് ഓർമ്മയില്ലാട്ടോ.
0: അപ്പൊ എന്തായാലും അടുത്ത ഒരു ഇപ്പൊ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്.
1: എന്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഓട്ടോയിൽ പോകുന്നത് എന്റെ ഒരു ഫ്രണ്ടാണ് രജനി എന്നാണ് പേര്.
0: ആ രജനിയാണ് ഓട്ടോ ഓടിക്കുന്നത്.
1: വേണ്ടിയാണ് ഈ പാട്ട്.
0: അപ്പൊ രജനിക്ക് നമുക്ക് ഈ പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തേക്കാം. രജനിക്ക് ഈ പാട്ട് നമുക്ക് വെച്ചു കൊടുത്തേക്കാം.
1: ഹലോ,
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: എന്തോ പറഞ്ഞോ,
0: പറഞ്ഞോളൂ. പൂവിനും പൂങ്കുരുന്നായിരുന്നോ പാട്ട്? ഓ ഓ ഓ, ഇപ്പൊ ഞാനൊരു പാട്ട് തരാം, അതിനുശേഷം നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം, പോരെ? ഓക്കെ. അപ്പൊ എന്തായാലും രജനിയോട് ഒരുപാട് അന്വേഷണവും സ്നേഹവും ഒക്കെ അറിയിക്കണം. നല്ല അടിപൊളിയായിട്ട് മഴയത്ത് നല്ല രസമായിരിക്കും അല്ലേ കൂട്ടുകാരുടെ കൂടെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യാൻ? ഓക്കെ എന്നാ, അപ്പതാ ശരി, ബൈ ബൈ.

0: ഹായ് ഡിയേഴ്സ്, ഇസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം ആണ്. അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ശോഭന.
0: ശോഭന, നല്ല പോസിറ്റീവ്.

ഹലോ ഡിയേഴ്സ്, അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 55 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ സവാരി ടൈമിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഞാൻ ദാ ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ലാസ്റ്റ് പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരുപാട് നേരം കൂടി ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ വിദ്യയാണ്. അപ്പോൾ ഇനി മറ്റൊരു സമയത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടറ്റാ ബബായ്. ഓക്കെ, സി യു.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ തയ്യാറാക്കിയ ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച ധവളപത്രം തയ്യാറാക്കിയത്. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണ് എന്നും തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുത് എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യ രേഖകൾ കൊടുത്തുവെന്നും എ ജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷാരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു രേഖയും പുറത്തുപോയിട്ടില്ല എന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന രേഖയാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്ക്സ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. ബ്രഹ്മപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുസാഫർപുരിയിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്.

0: നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന അഞ്ചുനില കെട്ടിടം പുലർച്ചെ തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടകാരണമെന്ന് പ്രാഥമിക വിവരം. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ്. കേരള ഒന്നാം സീസണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

അങ്ങനെ നല്ലൊരു പാട്ടുകളോട് കൂടി തന്നെയാണ് നമ്മുടെ വാട്സപ്പ് ആരംഭിച്ചത്. അപ്പോൾ വാട്സപ്പ് ചെയ്താൽ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8547341075. 8547341075. അപ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് പലരുടെയും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8547341075. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചേരാനായിട്ട് ഇന്ന് കൂടെയുള്ളത് ആർജി ഉഷസ് ആണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 വാട്സപ്പ്.

എന്ന സിനിമയിലെ നിനക്കായി ഞാൻ പാടുമ്പോൾ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ബിന്ദു ദിലീപ് കടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ശാരിക രവിയാണ് ശ്രീമൂല നഗരത്തിൽ നിന്ന്. മൂവി വിശുദ്ധൻ, ഒരു മെഴുതിരിയുടെ എന്ന സോങ് ഹസ്ബൻഡ് രവിയേട്ടിന് വേണ്ടിയിട്ട് വച്ച് തരണം, ഛത്തീസ്ഗഡ് CRPFലാണ് എന്ന് പറഞ്ഞിട്ട് വച്ച് തരണേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്നെൻ്റെ മകൻ്റെ മകൻ ക്ലിൻ്റിൻ്റെ ജന്മദിനമാണ്, മോനിപ്പോൾ ജാർഖണ്ഡിൽ വർക്ക് ചെയ്യുന്നു, ആശംസകൾ പറയുന്നു. മങ്കിപ്പൻ മൂവിയിലെ ഒരു ഗാനമാണ്, അപ്പോൾ ആ പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് വൈപ്പിൻ പെരുമ്പള്ളിയിൽ നിന്ന് റാണി ഫ്രാൻസിസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം റെയിൻബോ, ഞാൻ വനജ. എനിക്ക് മഴവിൽ കാവടി മൂവിയിലെ പള്ളിത്തേരുണ്ടോ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം ചോദിച്ചിട്ടുള്ളത്. പിന്നെ സിൽഫ ഫ്രം നെട്ടൂർ, പ്ലീസ് പ്ലേ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദി മൂവി മേഘം, ഡെഡിക്കേഷൻ മൈ ഹസ്ബൻഡ് ഷിബിൻ, മൈ കിഡ്സ് ഏതാൻ, എസക്കേൽ, ഇയാൻ എന്നാണെന്ന് തോന്നുന്നു. ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. കണ്ണൻ കാഞ്ഞിരമറ്റത്ത് നിന്ന് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മോൾ ഗംഗയുടെ ജന്മദിനമാണ്, മോൾക്കും പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എന്നോമൽ നിധിയല്ലേ എന്ന ഗാനം ചോദിച്ചിരുന്നു, അപ്പോൾ അത് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ജയങ്കർ ധർമ്മൻ രഥോത്സവം ചിത്രത്തിലെ തെച്ചിപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം ചോദിച്ചിരിക്കുന്നു. ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു, പാട്ട് ചോദിക്കാൻ പറ്റിയില്ല, ഈ ഗാനം എനിക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചുകൊണ്ടൊന്ന് കേൾപ്പിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണ് ജയങ്കർ സലിത ഫോട്ടോയിൽ നിന്ന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്, മേക്കപ്പ് മാൻ സിനിമയിലെ ആരു തരും എന്ന ഗാനത്തിന് വേണ്ടിയിട്ട് വിനീത ഷിബു പൂജാക്കളിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോണിഗാൻ ഓർത്ത് പറവൂരിൽ നിന്ന് രണ്ട് മൂന്ന് സോങ്സ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്നൊരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, പുതിയ മുഖം. പിന്നെ ഓക്കെ, സത്യം മൂവി, അങ്ങനെ ഒത്തിരി സിനിമയിലെ ഗാനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ടുഡേ ആക്ട്രസ് പ്രിയാമണി ബേർഡി, അപ്പോൾ പ്രിയാമണിയുടെ സിനിമയിലെ ഗാനങ്ങളാണ് എന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് വെൽക്കം ടു കൊടൈക്കനാൽ സിനിമയിലെ മഞ്ഞുതുള്ളികൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ജോസഫ് സി എ ചാലക്കുടിയിൽ നിന്ന് പി സുശീല പാടിയ ധ്വനി മൂവിയിലെ ജാനകി ജാനേ എന്ന ഗാനം ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, കുസൃതി കുറുപ്പ് എന്ന സിനിമയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. പള്ളുരുത്തിയിൽ നിന്ന് വാഗീശ്വരിയാണ് മെസ്സേജ് ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത്തവണ പഴന്തമിഴ് പാട്ടിഴയും എന്ന ഗാനം വേണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ആനി ബിജു കൊരട്ടിയിൽ നിന്ന് റോജ മൂവിയിലെ ചിന്ന ചിന്ന ആസൈ എന്ന് തുടങ്ങുന്ന ഗാനം ചോദിച്ചിരിക്കുന്നു. ഇത് മൂന്ന് പ്രാവശ്യമായി ചോദിക്കുന്നു, തന്നില്ല എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ സമയം ഇനിയും ഉണ്ട്, അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പ്രിയ ശ്രോതാക്കൾക്കും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പോൾ കേൾക്കണം, അതുമല്ലാതെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341705, 8547341705. കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സ്ആപ്പ്.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സപ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. നോക്കാം, എടയാർ ബോഡി ഗിയർ കമ്പനിയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് മാർഗം

പാട്ടുകൾ കഴിഞ്ഞിട്ട് തന്നെയാണ്. മെസ്സേജുകളിലേക്ക് പോകാം. എൻ്റെ പേര് സജീന. എനിക്ക് മിന്ന മിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന സിനിമയിലെ മെല്ലെ മെല്ലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ, ഇന്നലെ ചോദിച്ചിരുന്നു, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. പള്ളുരുത്തിയിൽ നിന്ന് ആരാണ് മണിചിത്രത്താഴിലെ ഒരു ഗാനം ചോദിച്ചതിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. കുമാർ മുടപ്പല്ലൂർ, സല്ലാപോ മൂവിയിലെ ഒരു ഗാനം ആണ് വേണ്ടത്, ഈ ഗാനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാമ്പ്രയിൽ നിന്ന് ബബിത, എനിക്ക് കാലാപാനി സിനിമയിലെ ചെമ്പുവേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. സൽമ ജമാലുദ്ദീൻ, മഞ്ചാടി മഴ എന്ന് തുടങ്ങുന്ന ഗാനം റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിലെ ഗാനമാണ്, ഇടയക്കുന്നത്ത് നിന്നാണ് ഈ മെസ്സേജ്. പിന്നെ ആരാണ്, വഴിയോരം വെയിൽ കായും, കളിപ്പാട്ട മൂവിയിലെ ഗാനം, അതും അല്ലെങ്കിൽ നിറം മൂവിയിലെ ഗാനം ചോദിച്ചുകൊണ്ട് വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. പിന്നെ ആരാണ്, ഷഹീബ ജെയിനി, എൻ്റെ പേര് ഷഹീബ, മകളുടെ ബർത്ത്ഡേ ആണ്, ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. നാടോടിയിലെ കുഞ്ഞു പാവയ്ക്കിന്നല്ലോ എന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ടല്ലേ, അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഒന്നാം തുമ്പി നീ ഓടി വാ എന്ന് തുടങ്ങുന്ന ഗാനം അപരാധി എന്ന മൂവിയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് മനോജ് ചിറങ്കീഴ് ട്രിവാൻഡ്രത്ത് നിന്നാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. പിന്നെ മിൻഹ ഫാത്തിമ, തുള്ളി തുള്ളി മഴയായി എന്ന് തുടങ്ങുന്ന ഗാനം പയ്യ മൂവിയിലെ ഗാനം, ഡെഡിക്കേറ്റ് ടു ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, പിന്നെ ഗുഡ് മോർണിംഗ് എഫ് എം, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ, നിറക്കൂട്ട് എന്ന് അല്ല സോറി, നീർക്കോടുള്ള ആൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. എസ് പി ബി പാടിയ മലരെ എന്ന് തുടങ്ങുന്ന ഗാനം ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സംഗീത സന്തോഷ് ഫോട്ടോജിയിൽ നിന്ന് ഒടിയൻ മൂവിയിലെ കൊണ്ടോരാം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? ബാല്യങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമായ ഒരു സ്ഥാപനം ആശ്വാസ ഭവൻ, അവിടുത്തെ ടീച്ചറാണ്. അമ്മയെ എന്ന് തന്നെ വിളിക്കുമ്പോൾ അമ്മ മനസ്സാകുന്ന എല്ലാ അമ്മമാരെയും പോലെ ഞാനും. അപ്പോൾ ഈ ഗാനം എൻ്റെ മക്കൾക്കായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. ധന്യ മെസ്സേജ് ചെയ്തിരിക്കുന്നു മൂവാറ്റുപുഴയിൽ നിന്ന്. ആരാണ്, ഹസ്ബൻഡ് സിജോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ, തേരിറങ്ങു മുകിലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ തമിഴ് മൂവിയിലെ ഒരു ഗാനം, അഴകൻ എന്ന മൂവിയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് മനോജ് തെന്നിലാപുരം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ഫ്രണ്ട്സ് കയർ കമ്പനിയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു ഗാനം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന സിനിമയിലെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. മാഘമാസം മല്ലികപ്പൂ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. മായ അനീഷാണ് തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരണ്യ, എനിക്ക് ഒരു ഹിന്ദി ഗാനം വേണമെന്ന് പറഞ്ഞിട്ട് തുഹി മേര എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഹലോ വാട്സപ്പ്, പെരുമ്പാവൂരിൽ നിന്ന് സിന്ധുവാണ്, എനിക്ക് മഴയേ തൂ മഴയേ എന്ന ഗാനം വെച്ച് തരുമോ, ഈ പാട്ട് എല്ലാ എഫ് എം ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നേരത്തെയും ഒരു മഴപ്പാട്ട് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ബീനാരാജ ആയിക്കാട് നിന്ന്. പിന്നെ ആരാണ്, ഉദയാർദ്ര കിരണങ്ങൾ തഴുകുമ്പോൾ അറിയാതെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് സനീഷ് പെരുമ്പടപ്പ് നിന്ന് ചോദിക്കുന്നു. റേഡിയോയിൽ കൂടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഗാനം ചോദിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരാണ്, അമ്മു പറയുന്നു നീ എൻ വെണ്ണില എന്ന് തുടങ്ങുന്ന ഗാനം കസിൻസ് മൂവിയിലെ ഗാനം, ഹസ്ബൻഡ് ഗിരിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പേർക്ക് പരാതിയുണ്ട്, എൻ്റെ പാട്ട് കിട്ടിയില്ല, എൻ്റെ പാട്ട് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എല്ലാവരുടെയും പാട്ടുകൾ വെച്ച് കൊടുക്കാൻ സാധിക്കില്ല, തീർച്ചയായും നമുക്ക് എല്ലാവരുടെയും മെസ്സേജുകൾ നമുക്ക് വായിക്കാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സാപ്പ്.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ ഇനിയുണ്ട്, പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ വേഗം മെസ്സേജുകളിലേക്ക് പോകാം. അപ്പോൾ വാട്സാപ്പ്, എൻ്റെ പേര് രജനി ശിവൻ കൈപ്പമംഗലം. വിഷ്ണുലോകം സിനിമയിലെ ആദ്യ വസന്തമേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? കുറേ ദിവസമായി ഈ പാട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. പാട്ട് വെച്ചതിന് താങ്ക്സ് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ട്. സിനി ശിവദാസ് കോതപറമ്പ്, എൻ്റെ ചേച്ചിമാർക്ക് സിന്ധു, സിജി, രേഖ, ഈ പുഴയും കടന്ന് എന്ന് തുടങ്ങുന്ന സിനിമയിലെ ദേവകന്യക എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ്, ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ഗാനത്തിന് വേണ്ടിയിട്ട് ഇന്ദു വൈക്കത്ത് നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. വെട്ടം സിനിമയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് രജിതയാണ് വാണിയംകുളത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ പാട്ട് ഉടൻ തന്നെ വരുന്നതാണ്. വിനയരാജ് നേരത്തെ പറഞ്ഞു പാട്ട് വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വായിച്ചില്ല, അത് നമ്മൾ വായിച്ചു കേട്ടോ. ഓക്കെ, തമിഴ് ഗാനം വേണമെന്ന് പറഞ്ഞിട്ട് ഭഗവതി മൂവിയിലെ ഗാനത്തിന് വേണ്ടിയിട്ട് ജോഷി അങ്കമാലിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗ്രാമഫോൺ ഫിലിമിലെ ഗാനത്തിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പേര് വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ആരാണ്, സുനിൽ പി, പടിപ്പുര, ആലുവ ദേശത്ത് നിന്ന് സെമിനാരി ആ സ്ഥലത്ത് നിന്നാണ്. നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടിയുണ്ട്, അതുകൊണ്ട് പാട്ടൊന്നും ചോദിക്കുന്നില്ല. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. പിന്നെ ആലുവയിൽ നിന്ന് ജൂലി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആട്ടുതൊട്ടിലിൽ എന്ന് തുടങ്ങുന്നൊരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അതുമല്ലെങ്കിൽ വേറൊരു ഹിന്ദി ഗാനം ചോദിച്ചിരിക്കുന്നു. പിന്നെ ആരാണ്, ഗുഡ് മോർണിംഗ് ബിന്ദു, പുക്കാട്ടുപടിയിൽ നിന്ന് വടക്കുനാഥൻ സിനിമയിലെ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു. പിന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് അശ്വതി ചോദിച്ചിരിക്കുന്ന ഗാനം ആരാണ്, എന്താണ്, പൂനിലാമഴ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഛോട്ടാ മുംബൈ മൂവിയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഷുട്ടുക്കുട്ടിന് വേണ്ടിയിട്ട് ആരാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മൂവിയിലെ ആണല്ല പെണ്ണല്ല എന്ന് തുടങ്ങുന്ന

ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് സീത രമേശ് കടക്കരപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നു, നമ്മളത് മാക്സിമം എല്ലാം തന്നെ വായിച്ചു. ഷൈമോൾ, ജ്യോതി, ജയലക്ഷ്മി, ഫാസില, ഷിജി എന്നിവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എടയാറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി സമയം 10 മണി കഴിഞ്ഞാൽ 48 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 പാട്ടും കൂടി കേൾക്കാനുള്ള സമയം കൂടിയുള്ളൂ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ വാട്സാപ്പ്.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാർട്സ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പാട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നേരം പാട്സപ്പുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ ഉഷസ് ആണ്. അപ്പോൾ ഇനി ഒരു പാട്ടിന് ശേഷം ന്യൂസ് അപ്ഡേറ്റ്സ് ആണ്, ശേഷം നമുക്ക് പുതിയ ഗാനങ്ങൾ കേൾക്കാം. അതിനുശേഷം 12 മണിക്ക് യുവ ചോയ്സ് ആണ്. അപ്പോൾ നേരിട്ട് നല്ല പാട്ടുകൾ വിളിച്ച് ചോദിക്കാനുള്ള ഒരു സമയം കൂടിയാണ് യുവ ചോയ്സിലൂടെ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്ന് ധവളപത്രത്തിൽ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണെന്നും ധവളപത്രം. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ പറയുന്നു.

0: ചരക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്. ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച്. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൂടുതൽ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധിസഭ പാസാക്കി. 208 215 വോട്ടിനാണ് പ്രമേയം പാസായത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 437 ഗ്രാം MDMA മൂന്ന് പേർ പിടിയിൽ. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർഗോഡ് ചേർക്കള സ്വദേശി രതീഷ്, എറണാകുളം കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ആപ്പ് ടീം പിടികൂടിയത്. കേരളം അതിലോല പാരിസ്ഥിതിക പ്രദേശമാണെന്നും വികസനം നമ്മുടെ സുഖത്തിനു വേണ്ടി മാത്രമാകരുതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആദിനാട് ഗോപി പുരസ്കാരം സാഹിത്യകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ജി മധുസൂദനന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. മഴ ശക്തമാകുമെന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയുടെ ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും. ജലവിതാനം ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ തുറക്കുന്നതെന്ന് ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സ്വർണവില പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 14,310 രൂപയാണ് ഗ്രാമിന്.
1: ന്യൂസ് റെയിൻബോ. You are listening to Rainbow FM Kochi 107.5. Musically yours.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: This is Rainbow FM 107.5. Musically yours.

0: കറങ്ങുന്ന വയസ്സ് ഇത് പൊളിക്കുമടാ.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപികമാരുടെ കവിളിൽ നഗ

ഹായ് ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചിയപ്പം റെയിൻബോ 107.5 ഇത് യുവർ ചോയ്സിന്റെ നേരമാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ നേരിൽ ചോദിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-8101. 0484-242-8101. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം. നല്ല നല്ല പാട്ടുകൾ പാടുന്ന ആളുകളാണെങ്കിൽ കുറച്ച് പരിഗണനകളൊക്കെ പാടാം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു സമയം കൂടിയാണ് കേട്ടോ, യുവർ ചോയ്സ് ആണ്. അപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484-242-8101. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചിടാനായിട്ട് കൂടെയുള്ളത് ഞാൻ ആർജി ഉഷസ് ആണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്.

0: ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്തായാലും യുവർ ചോയ്സിലൂടെ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. നോക്കാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഇഞ്ചത്തൊട്ടി. ആ, ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ടല്ലോ അല്ലേ?
1: ഇവിടെ തൂക്കുപാലം ഉണ്ട്,
0: തൊട്ടടുത്ത് തന്നെയാണോ?

0: ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങള്? മഴയുണ്ടോ? മഴയുണ്ട് എന്നാണോ പറഞ്ഞത്? ആ ഓക്കെ ഓക്കെ. എന്താ ചെയ്യണേ? ആണോ? മഴയായതുകൊണ്ടാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലത്തെ ഭാര്യ, രണ്ട് മക്കൾ, ഒരു മോനും ഒരു മോളും. മോളുടെ പേരാണ്, ഭാര്യയുടെ പേര് ബിന്ദു, മോന്റെ പേര് ആദിത്യൻ, മോളെ കെട്ടിയാക്കുടെ പേര് വിഷ്ണു, മോന്റെ മോളുടെ കൊച്ചിന്റെ പേര് രുദ്രദേവ്.
0: രുദ്രദേവ് കള്ളാം.
1: മോനെ ജോലി, അവൻ ഐ ടി ഐ അടിമാലിന്റെ റിസോർട്ടിലാണ്.
0: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇഷ്ടത്തിന്റെ ആയിട്ട്.
0: ഓക്കെ, ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ആ മാധുരമ്മ പാടിയ നീയത്തെ തന്നെയല്ല ഭൂമിയെ സ്നേഹിച്ചതേ അങ്ങനെയെന്നുള്ള.
0: ഓക്കെ, ആ പാട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യോർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കാൻ വിളിക്കാൻ എൻ്റെ നമ്പർ ഇതാണ്, 0424-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ഒന്നും മനസ്സിലാവുന്നില്ലേ?
0: ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ, ആണോ? പേര് പറയൂ. ആ, പേര് പറഞ്ഞേ. ഷഹീബ. ആ, എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? സുഖമാണോ? ആണോ? ഓക്കെ. ആ, പേരെന്താണ് മകളുടെ? പേരെന്താണ്? ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന?
1: ആ,
0: ഓക്കെ, ഫിദാ ഫാത്തിമ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഫിദാ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടാണോ പാട്ട്?
1: മകൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാത്ത പാട്ട് ഐ ലവ് മമ്മി എന്നുള്ള.
0: ആണോ? ഓക്കെ. മകൾ പാട്ട് പാടോ? മകള് പാട്ട് ഷഹീബ പാടോ? ആണോ? ഓക്കെ. അതെ അല്ലേ? ഓക്കെ. ഫിദ പാട്ട് പാടുന്ന ആളാണോ? ഫിദ മോള് പാട്ട് പാടോ? മോള്
1: ആ
0: പാടുമോ അല്ലേ? ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും ഫിദയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഫിദയോട് പറഞ്ഞേക്കൂ ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ് കേട്ടോ. താങ്ക് യു.
1: താങ്ക് യു, വെൽക്കം.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment. ഇന്ന് 9th ബർത്ത്ഡേ ആഘോഷിക്കുന്ന പിതാ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ഷഹീബ ചോദിച്ച ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: നമസ്കാരം. ഇതാരാണ്? പേര് പറയൂ. ആ എന്താണ് ബിജു, ഒരു വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഒരു ഒട്ടും ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? ആണോ? ഓക്കെ. അപ്പൊ ഇന്ന് എവിടെയാണ് ഇപ്പൊ ബിജു? വർക്ക് ചെയ്യുന്ന സ്ഥലത്താണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? ഹലോ, ക്ലിയർ അല്ല.
1: ആ
0: ഓക്കെ, ബിജുവിന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? മെയിൽ വോയിസിലുള്ള പാട്ട് വേണം. അതെന്താണ് അങ്ങനെ ഒരു ഇഷ്ടം? എന്താണ് സാധാരണ അതിലുള്ള പാട്ടല്ലേ ചോദിക്കാറുള്ളു, മെയിൽ വേഷൻ അല്ലെങ്കിൽ ഫീമെയിൽ വേഷൻ അങ്ങനെ മാറി ചോദിക്കാറില്ല, അത് എന്തുകൊണ്ടാണെന്ന് ഒന്നും ക്ലിയർ ആവണില്ലേ പറയണത്. ഹലോ, ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, താങ്ക് യു.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് യുവർ ചോയ്സ് ആണ്. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലൂടെ അടുത്ത ഗാനം ചോദിക്കാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. നോക്കാം. ഹലോ ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം.
2: നമസ്കാരം.
1: കേൾക്കാമോ? പതർച്ചയാണോ?
2: ക്ലിയർ ആവുന്നില്ല.
1: ഇത് ആരാണ് വിളിക്കുന്നത്? ഹലോ
2: ഹലോ
1: ആ പേര് പറയൂ.
2: പേര് ബാബു.
1: ആ എവിടുന്നാണ് വിളിക്കുന്നത്? സ്ഥലം എവിടെയാണ്?
2: ക്ലിയർ അല്ല.
1: എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ?
2: എന്തോ
1: ഉണ്ട്. ഓ കുഴപ്പമില്ല. ഇനി ഏത് പാട്ടാണ് വേണ്ടത്? ഒറ്റയടി പാതയിലെ. ആ പാട്ട് ഒത്തിരി ഇഷ്ടാണോ?
2: എന്താ
1: ഒത്തിരി ഇഷ്ടാണോ ഈ പാട്ട്?

0: പാട്ട്.
1: ഓക്കെ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്?
0: എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ?
0: അതെ അതെ.
1: ആ ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ.
0: ആ ശരിയാണ്.

ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: This is Rainbow FM 107.5. Musically yours.
2: സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കെയാണ് യുവ ചോയ്സാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അപ്പം നമ്മളൊരു തമിഴ് പാട്ട് കേട്ടു. ഇനി അടുത്തത് ഏത് പാട്ടാണ്, ആരാണ് ചോദിക്കാൻ പോകണതെന്ന് നമുക്ക് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: ഇതാരാണ്?
2: ജീവൻ. ഓക്കെ, എന്താ ചെയ്യണേ? എന്താ ചെയ്യണത്? ഗിറ്റാർ വായിക്കും. ഓക്കെ, കൊറേ നാളായോ? പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ?
3: പ്രോഗ്രാമിന് മുമ്പ് പോയിരുന്നു, ഇപ്പൊ അങ്ങനെ പോകുന്നില്ല, ജോലി ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല.
2: ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഗിറ്റാർ
3: ക്ലാസ് എടുക്കുന്നുണ്ട്.
2: ആണോ? അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? പാട്ട് പാടുവോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.

ഓൺ സൂപ്പർ ഹിറ്റ് ഷോസ് സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. നന്ദി പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അഗത് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ

0: വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ഡാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
2: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യം. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി.

0: ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Only on Rainbow FM 107.5. Stay tuned. Your choice. Your one-stop destination for finest music. Your choice.

0: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഹലോ, നമസ്കാരം, ഇതാരാണ്? താര ഉണ്ണി അല്ലേ? ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? ആ, എന്താ ചെയ്യണേ? പാട്ട് പാടൂ.
1: അധികം പാടാറില്ല, പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്.
0: ഓക്കെ. ആ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഞാനും ഭർത്താവും മാത്രം.
0: ഇത് ആദ്യമായിട്ടാണോ റെയിൻബോയിലേക്ക് വിളിക്കുന്നത്? കൊറേ നാളായോ റെയിൻബോ കേൾക്കാൻ തുടങ്ങിയിട്ട്?
1: റെയിൻബോ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായോ.
0: ഓക്കെ, ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണോ? അപ്പൊ അന്ന് മുതലേ കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ. ആ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഒന്ന് രണ്ടുപേര് പാടാമോ?
1: എന്നിരുന്നാലും
0: ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹലോ, ഹലോ,
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്.
0: ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം.
1: താങ്ക് യു. എല്ലാവരും നന്നായിട്ടാണ് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നത്. രാവിലെ കൊച്ചി സ്വാഗതം കൊച്ചി തുടങ്ങി രാത്രി 11 മണി വരെ കേൾക്കും. പിന്നെ മാത്രമായാലും പാട്ട് വെച്ചിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ പറയുമ്പോ,
0: അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു നല്ല പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഇന്ന് അവതരിപ്പിക്കുന്നത് ഉഷസ് ആണ്. കേൾക്കാറുണ്ടല്ലേ?
1: ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സുഖാന്വേഷണം അറിയിക്കുന്നു.
0: ഓക്കെ,
1: ഇനിയും ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: താങ്ക് യു.

0: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ, ഹലോ, ഹലോ,
1: ഹലോ.
0: ആ, ഇതാരാണ്? നീത. ഓക്കെ, നീത എവിടുന്ന വിളിക്കുന്നത്? നീത നിൽക്കുന്ന സ്ഥലം ഭയങ്കര ബഹളമാണല്ലോ.
1: ദേവദൂതനിലൊരു പാട്ട് വേണ്ടേ?
0: ഓക്കെ,
1: എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ്.
0: ഇപ്പൊ കമ്പനിയിലാണോ?
1: ഇല്ല, ഇപ്പൊ കമ്പനിയിലല്ല, ഇപ്പൊ പുറത്താണ്.
0: ആ, അതാണ് ഇത്ര ബഹളം. എല്ലാവർക്കും വേണ്ടിട്ട് പേരുണ്ടോ? പേരുകൾ പറയുന്നുണ്ടോ? അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വേണോ അല്ലേ?
1: മൊത്തത്തില് പാട്ട് കേൾക്കണാണ്.
0: ഓക്കെ,
1: മൂന്നാല് പ്ലാന്റ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
0: ആ, എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കൊടുക്കാം കേട്ടോ. നിത നിക്കുന്ന അവിടെ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം കേട്ടോ.
1: താങ്ക് യു. സന്തോഷം
0: ആണോ? ഓക്കെ, അപ്പൊ ഈ പാട്ടും കൂടി കേൾക്കുമ്പോ ഒന്നും കൂടെ സന്തോഷമാവട്ടെ.
1: എന്തായാലും ഞങ്ങൾ ഒരു 9 മണി തുടങ്ങി 11 മണി വരെയും, പിന്നെ ഒരു 1 മണി തുടങ്ങി 3 മണി വരെ ഞങ്ങൾക്ക് കമ്പനി അലൗഡ് ആണ്. റെയിൻബോ എല്ലാരും കേൾക്കണാണ്.
0: ഓക്കെ, അപ്പൊ ഇനിയും തുടർന്നും കേൾക്കൂ കേട്ടോ.
1: എല്ലാവരുടെയും മുഖത്തപ്പോ ഭയങ്കര ചിരി സന്തോഷമായിരിക്കുള്ളൂ.
0: അതാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ. താങ്ക് യു.
0: താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനായിട്ടുള്ള സമയം ഇനിയുമുണ്ട്. 2 മണി വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വിളിക്കാൻ വിളിക്കുന്ന നമ്പർ ഇതാണ്.

0: 0484-242-8101. അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ആ, പേര് പറയൂ.
1: എന്റെ പേര് നിഷ എന്നാണ്.
0: ആ, സ്ഥലം?
1: സ്ഥലം പെരുമ്പടപ്പ്.
0: ആ, എന്താ ചെയ്യണേ?
1: ഹൗസ് വൈഫാ.
0: ആ, വീട്ടിലാരൊക്കെയുണ്ട്?
1: ഹലോ,
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, ഭയങ്കര
0: കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ?
1: ഹലോ,
0: കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ?
1: ഇപ്പൊ
0: കുഴപ്പമില്ല. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡും ഒരു മകനും.
0: മകന്റെ പേരെന്താ?
1: മകന്റെ പേര് അശ്വിൻ.
0: അശ്വിൻ, അശ്വിൻ പഠിക്കുവാണോ?
1: ഇല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞു.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഇന്ന് ലാലേട്ടന്റെ പാട്ടാ വേണ്ടത്, മന്ദാര ചെപ്പും.
0: പാട്ട് പാടുവോ?
1: ആ, കുഴപ്പമില്ല.
0: അതിലൊരു സംശയം ഉണ്ട് അല്ലേ?
1: ഇപ്പൊ
0: പാടും.
1: കുഴപ്പമില്ല,
0: കുഴപ്പമില്ലാണ്ട് പാടും. എന്നാലും ഒരു രണ്ടുപേരെ നോക്കാം. രണ്ടേ രണ്ടുപേര്? ഇല്ല, അങ്ങനെ ഓടിപ്പിക്കരുത്, ഓടിപ്പിക്കാതെ സമാധാനപരമായിട്ട് ഒരു സൗമ്യത്തിലൊക്കെ പാടാം ഒരു രണ്ടുപേര്. ഓക്കേ. വീണ്ടും വീണ്ടും.
1: മന്ദാരച്ചി പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമടി, ഒന്നും തൂവും ഭയം തോന്നുണ്ടോ, വാനം പാടിടം തൂവുന്നുണ്ടോ, ഉള്ളിലാമോദ തിരകൾ ഉയരുന്നു മൗനം പാടുന്നു. ഹലോ,
0: ഇതാണോ ഓടുന്നു പറഞ്ഞത്?
1: എന്തോ,
0: ഇതാണോ എല്ലാരും കേൾക്കുമ്പോ ഓടും പറഞ്ഞത്? ആണോ? നന്നായിട്ട് പാടിയല്ലോ.
1: ആ,
0: വീണ്ടും അത് ശരിയാക്കിയല്ലോ നമ്മള്. ആണോ?
1: ആ,
0: മഴയൊക്കെ അല്ലേ, മഴയായതുകൊണ്ടായിരിക്കാം മേ ബി. കേട്ടോ, എന്താ ലൈൻ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോളൂ.
1: എന്റെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. പേര് ആദിത്യ എന്ന് പേര്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി,
0: ആ കുട്ടിക്ക് വേണ്ടിയിട്ടും പിന്നെ അശ്വിന് വേണ്ടിയിട്ടും ഈ പാട്ട് കൊടുക്കാം. കേട്ടോ,
1: ഓക്കെ,
0: താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ദശരഥം മൂവിയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ, നമസ്കാരം. കപ്രശ്ശേരിയിൽ നിന്ന്. ഓക്കെ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. സ്ഥലം മനസ്സിലായി. ആ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. ആ, ഏത് പാട്ടാണ്? ആ പാട്ടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ, ഓക്കെ. ആണോ? ഓക്കെ. ആ, അതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചത്?
2: ഹലോ,
1: അതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചത്? ഓക്കെ, പാട്ട് പാടുവോ? ഇല്ല, ഒരു പരീക്ഷണം വേണ്ട അല്ലേ. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാ അല്ലേ. ആ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ടുകള്? ആണോ? ഓ, അപ്പൊ മെയ് മാസം വിശേഷപ്പെട്ടതാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
2: ആയിക്കോട്ടെ.
1: താങ്ക് യു.
2: താങ്ക് യു.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 യോ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ലിസി, എവിടെ നിന്നാണ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ. വിട്ടമ്മയാണ്. ഓക്കെ. അവര് വീട്ടിലുണ്ടോ? അവര് വീട്ടിലുണ്ടോ?
2: അവര് വീട്ടിലെ ഒരാളെ വീട്ടിലുണ്ടോ?

0: കിടന്ന് ഉറങ്ങാണ്ട്. ബാക്കിയ ഒരാള് മാറി താമസിക്കുന്നു, മോള് നേഴ്സാണ്, യു കെയിലാണ്. ഫാമിലിയായിട്ട് അവിടെ ഞാൻ ഇവിടെ കിടക്കേ, ഞാനിവിടെ പാത്രത്തിൽ കിടക്കാൻ വെറുതെ വിളിച്ചോക്കെയാണ് കിട്ടുന്ന അറിഞ്ഞില്ലായിരുന്നു.
1: ആദ്യമായിട്ട് കിട്ടിയതാണോ?
0: ഹലോ,
1: ആദ്യമായിട്ട് കിട്ടിയതാണോ?
0: ആര്?
1: ആദ്യമായിട്ട് കിട്ടിയതാണോ വിളിച്ചപ്പോ? ഓക്കെ, അപ്പൊ ഈ സന്തോഷത്തിൽ ഏത് പാട്ടാണ് വേണ്ടത്? ആ ഏത് പാട്ടാണ് വേണ്ടത് പറയൂ.
0: രണ്ടുപേരി പാടി പറയട്ടെ, പാടട്ടെ.
1: ഓക്കെ, രണ്ടുപേരി പെട്ടെന്ന്.
0: അമ്പലപ്പുഴ കടവിൽ വെച്ചോ മുണ്ടകൻ പാടത്തൊടിയിൽ വെച്ചോ ആണ് പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടുചെമ്പകച്ചന്തം നല്ല നാട്ടുമഞ്ഞളിൽ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി

0: ചോ ആണ്ിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടു ചെമ്പക ചന്തം നല്ല നാട്ടുമഞ്ഞളിൽ ഗന്ധം കണ്ടപ്പോൾ തൊട്ടെ കണ്ണിൽ കണ്ണായിരുന്നവളെ കണ്ണാടി പൂവേ. അവൾ
1: നന്നായിട്ട് പാടിയില്ലോ, ആ അടിപൊളിയായിട്ട് പാടി കേട്ടോ. ആ ഭയങ്കര ഇഷ്ടാണോ പാട്ട്? ഓക്കെ, അപ്പൊ ഇതെന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ഇനിയും നന്നായിട്ട് പാട്ടുകളൊക്കെ പഠിച്ചോളൂ. അപ്പൊ ഇടയ്ക്ക് വിളിച്ച് പാടി കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ നോക്കി പഠിക്കൂ കേട്ടോ. ഓക്കെ, ആണോ? നമ്പറിലൊന്നും ഒരു കാര്യമൊന്നുമില്ല കേട്ടോ, 69 ഒരു നമ്പറല്ല കേട്ടോ. അപ്പൊ പാട്ട് ജീവനായ നമ്മുടെ ലിസി ചേച്ചിക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്ക. ഹലോ, ആ വീണ്ടും വിളിക്കാം കേട്ടോ.
0: ആ ആ ആ
1: താങ്ക് യു.

0: musically yours. You are listening to Rainbow FM Kochi 107.5.
1: അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് യുവർ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം ഇനി ഒരു 2 പാട്ട് കൂടി കേൾക്കാനുള്ള സമയം കൂടി ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഇതാരാണ്? ക്ലിയർ അല്ലല്ലോ. ആരാണ്? ആ, പാലക്കാട് നിന്ന് കൃഷ്ണകുമാർ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഒന്ന് ഒന്നുകൂടെ പറഞ്ഞേ, ഏത് പാട്ടാണ്? ആ, ഗോരിത്തര ചിച്ചോറിലെ പാട്ട് ആണോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോവാം കേട്ടോ. ക്ലിയർ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. Thank you. യെസ്, പാലക്കാട് നിന്ന് കൃഷ്ണകുമാറാണ് വിളിച്ചത്. ഒരു പഴയ ഹിന്ദി ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പാട്ടും കൂടി കേൾക്കാനുള്ള സമയം കൂടി ഉള്ളൂ. പിന്നെ ഒരു പാട്ടിന് ശേഷം നമുക്ക് കൃത്യം 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ആണ് ബാക്ക് ടു ബാക്ക് സോങ്. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയായിരിക്കും പ്ലേ ചെയ്യുക. അതിനുശേഷം 3 മണിക്ക് കേൾക്കാം വിവിധ് ഭാരതി പ്രോഗ്രാം. ശേഷം കേൾക്കാം ഗെയിം ഷോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ എന്തായാലും ഒത്തിരി നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്കായി ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി കേൾക്കാം വിവിധ് ഭാരതി പ്രോഗ്രാം.
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധന വിലസ്ഥിരത നിധി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം വിമാന സേവനങ്ങളിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുമെന്നും യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.7 ലക്ഷം കോടി രൂപയുടെ സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ പദ്ധതി 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതിനായി മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ ADM ആയിരുന്ന അന്തരിച്ച നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുവാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം.

0: എറണാകുളം മലയിടം തുരത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച ഹൈക്കോടതി. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ അവസാനിക്കുന്നു.
1: ന്യൂസ് റെയിൻബോ. ആകാശവാണി FM Rainbow 107.5. Musically yours.

0: ഗുഡ് ഈവനിംഗ് എവരിവൺ. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7:20. ഞാൻ പ്രദീപ് ശേഖർ, എന്നോടൊപ്പം
1: രേഷ്മ രവീന്ദ്രനും
0: പ്രദീപ് ശേഖറും ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. നമുക്കറിയാം എല്ലാവരും തിരക്കായിരിക്കുമല്ലോ ഇപ്പൊ ഡ്രൈവിംഗില്.
1: അതെ, നല്ല മഴയത്ത് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം അല്ലെ?
0: തീർച്ചയായും, കാരണം ഈ പ്രത്യേകിച്ച് ഈ മഴ എന്ന് പറയുമ്പോൾ കാലവർഷം എത്തി എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത ഒരു സൈഡിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു.
1: അതെ.

0: അത്ര ശുഭകരമല്ലാതെ റോഡിൽ നല്ല ബ്ലോക്കാണ്. ഞാൻ വരുന്ന വഴിയൊക്കെ നിറച്ച് ബ്ലോക്കായിരുന്നു, ട്രാഫിക് ബ്ലോക്ക് നിറച്ചുണ്ട്. എല്ലാരും കാർ എടുത്ത് ഇറങ്ങുന്നുണ്ട്.
1: പക്ഷേ ഈ നിറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നാലും ഞാനിപ്പോ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിക്ക് ഏറ്റവും കൗതുകമാർന്ന കാഴ്ച എന്ന് പറഞ്ഞാല് മഴ രവീന്ദ്ര മാഷിന്റെ പാട്ട് ഒപ്പം പറയുന്നത് പോലെ തന്നെ നമ്മുടെ സൈഡിൽ കടകളിൽ ഒരുപാട് ആൾക്കൂട്ടം. ഇപ്പൊ എല്ലാവരും ഇരുചക്ര വാഹനങ്ങളും നാലുചക്ര വാഹനങ്ങളും ഒക്കെ നിർത്തിയിട്ട് നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ സ്നാക്സും ഒക്കെ കഴിക്കുന്നുണ്ട്. ഒപ്പം തൊട്ടടുത്ത് ഒരു ചേച്ചി, എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചേച്ചിയാണ്, ചക്ക മാങ്ങ എല്ലാ സംഭവങ്ങളും ഉണ്ട്, നേരത്തെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അവിടെ ആളുണ്ട്. അപ്പം ഈ ഒരു സംഭവങ്ങൾ ഇതുണ്ട്. അപ്പം ഏറ്റവും വലിയൊരു കാര്യം പറയേണ്ടത് പറഞ്ഞാല് നമ്മുടെ മക്കൾ എല്ലാവരും സ്കൂളിലേക്ക് പോയി തിരിച്ചു വരികയാണ്. അപ്പൊ റോഡില് വാഹനം ഡ്രൈവ് ചെയ്യുന്നവര് ശ്രദ്ധയോടെ, അവർക്ക് സ്കൂള് തിരിച്ച് തുറന്നിട്ടുണ്ട്, അപ്പൊ അവരുടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്, അതിന് സൈഡ് കൊടുക്കുക, പയ്യെ പോകുക അല്ലേ.
0: ഞാൻ വന്നപ്പോ തന്നെ സ്കൂൾ ബസ് ഇങ്ങനെ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നു, കുട്ടികളെയൊക്കെ ഇറക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പൊ ഈ ഒരു സമയം എന്തുകൊണ്ടും എന്താ പറയാ, വളരെ റിച്ച് ആയിട്ട് റോഡ് കിടക്കുന്ന സമയമാണ്.
1: അപ്പം ഒരുപാട് റോഡ് ബ്ലോക്കാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് കൊച്ചിയിലെ മിക്ക സ്ഥലങ്ങളിലും മഴയും കൂടി പെയ്താൽ അറിയാമല്ലോ, അപ്പോഴപ്പോഴേക്കും അതിലൊരു റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. എന്നാലും എല്ലാവരും ഇത്രയും പെട്ടെന്ന് അധികം ബ്ലോക്കൊന്നും ഇല്ലാതെ അവരുടെ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
0: അതെ, അതുപോലെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ടൂ വീലറിലൊക്കെ ആളുകൾ അടുത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ, കാറിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെ. ചെളിവെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്, സ്പീഡിലൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവരെയൊക്കെ മേത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്.
1: ഇത് ഞാൻ ഇടയ്ക്ക് ഒരു നമ്മുടെ ഷോയിൽ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ടൂ വീലറിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാറുകാരെ നമ്മൾ ബുദ്ധിമുട്ട് പറയും. അതുപോലെ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ടൂ വീലർ ഇടയിൽ നിന്നൊക്കെ ഇടത്തെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുത്തിക്കേറി വരുമ്പോഴേക്കും ഇവരെവിടെയാ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു തോന്നൽ വരും. കാരണം നമ്മൾ ഏത് വാഹനത്തിലാണോ സഞ്ചരിക്കുന്നത്, അതല്ല നമ്മുടെ കാൽനടക്കാരനായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനങ്ങളുടെ വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ വരും. സോ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രം ഓർത്തുകൊണ്ട് വേറൊരു കാര്യം കൂടി പറയേണ്ടത്, നമ്മുടെ ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും, ഈ കുട്ടികളെ സാധാരണ വെക്കേഷൻ ആകുമ്പോഴേക്കും പല പല കോഴ്സുകളിലേക്ക് ചേർന്നിട്ടുണ്ട്. ആ കോഴ്സുകളൊക്കെ അവര് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്താ പറയാ, ഡാൻസ് ക്ലാസ്സും അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു സംഭവം കൂടി ഉണ്ട്.
0: അതെ, ഈ മഴയത്തും എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഹോസ്റ്റലിലൊക്കെ നിറച്ച് അവിടെ ഒരു കരാട്ടെ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പൊ മഴയായി കൂടെ കുറച്ചൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ ആ കുട്ടികൾ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാം.
1: അതായത് ഡാൻസും കരാട്ടെയൊക്കെ പഠിച്ചാൽ ചാടിച്ചാടി നിങ്ങൾക്ക്
0: അല്ല, അതിന്റെ ഇടയിൽ നിന്നിട്ട് അവർ അതിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഒന്നും നമുക്ക്
1: തീർച്ചയായും ഇത് പറഞ്ഞൊന്നും മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഇപ്പം റീസെന്റ് ഒരു പടം ഇറങ്ങി, ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം, അന്യഭാഷ ചിത്രങ്ങളും ഇപ്പോ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റിൽ കംപ്ലീറ്റ് ഒരു കരോട്ടെ സെറ്റപ്പ് ആണ് ഫാമിലിയുടെ കംപ്ലീറ്റ്, അത് കാണണം കേട്ടോ, മസ്റ്റ് വാച്ച് ആണ്. സോ ഓൺ ദി ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക്കിൽ നമുക്ക് ആദ്യം ആ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ട് തന്നെ കേൾക്കാം. എൻജോയ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. എൻജോയ്.

ഇവനെന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇപ്പോൾ നമ്മൾ രണ്ട് പാട്ട് കഴിഞ്ഞു, 5 മണി കഴിഞ്ഞ് 17:21. നമ്മളിപ്പോൾ റെയിൻബോ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴേക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് രേഷ്മ?
1: അതെ, ഇന്നത്തെ ദിവസത്തിന്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ. അതായത് നിരപരാധികൾ, ആക്രമണത്തിന് ഇരകളാകുന്ന നിരപരാധികളായ കുട്ടികൾക്കായിട്ടുള്ള

0: രാഷ്ട്രദിനമാണ് ഇന്ന് ജൂൺ 4. അപ്പോ ഇന്നിങ്ങനെ നമ്മൾ ഈ ദിനത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അപ്പൊ ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങള്, എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുക എന്ന തീമോട് കൂടിയിട്ടാണ് ഈ വർഷം ഈ ദിവസം എത്തിയിരിക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഈ ദിനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ യുദ്ധങ്ങളും ആക്രമണങ്ങളും സംഘർഷങ്ങളും അവയൊക്കെ കാരണം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ അവരുടെ സംരക്ഷണത്തിന്റെ അവരുടെ പ്രാധാന്യം ലോകത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഒരു ദിവസം വളരെയധികം പ്രത്യേകം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാ കുരുന്നുകളും നന്മയുള്ളവരാണ്, കാരണം അവര് ഈ ഒരു നാളെ ഉണ്ടെങ്കിൽ മാത്രമേ അവരാണ് നമ്മുടെ നാളത്തെ ലോകം എന്ന് പറയുന്നത്. അവരെ ടേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം ആ ഒരു ദിവസം ഇന്നത്തെ പ്രത്യേകതയാണ്. മറ്റു പ്രത്യേകത എന്താണ്?
0: അല്ല, ഈ ദിവസത്തിനെ കുറിച്ചേ നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോ യുദ്ധത്തില് അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ മാത്രമല്ല, അതായത് ഒരു ബാല്യം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബാല്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന കുറെ വാല്യൂസാണ് പിന്നീട് അവന്റെ വളർച്ചയിലും പിന്നീട് ഒരു നല്ല അഡൾട്ടായിട്ട് അവനെ സൊസൈറ്റിയുടെ കുറെ കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ ഒരു ബാല്യത്തിൽ കിട്ടിയ കുറെയേറെ കാര്യങ്ങളും ഉണ്ടാണ് അല്ലെ. അപ്പൊ ഈ ദിവസം നമുക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞാല് ഓരോ കുട്ടിയും അവരുടെ ബാല്യം ഇമ്പോർട്ടന്റ് ആണെന്ന് തിരിച്ചറിയുക. അപ്പൊ അവർക്ക് വേണ്ട ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടുകള്, അതുപോലെ എന്താണ് അവർക്ക് ആവശ്യം എന്ന്, അതായത് ഒരു കുട്ടി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് വിഷമിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണത്താലാണോ, ഏതെങ്കിലും മെന്റൽ എന്തെങ്കിലും അവനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ, ആ കുഞ്ഞിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവരെ ചുറ്റുമുള്ള നമ്മളെ പോലുള്ള അഡൽസ് ആണ് ചിന്തിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും അല്ലെ.
1: തീർച്ചയായും കുട്ടികളുടെ സുരക്ഷയും സന്തോഷവും എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ യഥാർത്ഥ പുരോഗതിയുടെ അളവുകോലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവരെ കരുതലോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം ഇന്ന് അടുത്ത ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത്,
0: അതെ, ഇന്ന് നാഷണൽ ചീസ് ഡേ ആണല്ലേ.
1: അതെ അതെ അതെ
0: അതെ. അപ്പോ എന്തായാലും
1: ചീസ് എന്ന ജനപ്രിയ ഭക്ഷ്യവസ്തുവിനെ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പം വിവിധ രാജ്യങ്ങളിൽ ഭക്ഷണ പ്രേമികൾ ഈ ദിവസം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഭയങ്കര ചീസ് പ്രേമിയാണെങ്കിൽ എന്തെങ്കിലും ചീസിന്റെ വിഭവം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഉണ്ടാക്കി കഴിക്കുക.
0: അതെ, ഒരു പിസീസെങ്കിലും കഴിക്കാം. പിന്നെ ഭയങ്കര രസമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്, നാഷണൽ ഹഗ് യുവർ കാറ്റ് ഡേ. പൂച്ച ഉള്ളവരാണെങ്കിൽ ഒരു ഒരു ഹഗ് കൊടുക്കാനാണ് പറയുന്നത് ഈ ദിവസം അല്ലെ. സെലിബ്രേറ്റഡ്, അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബോണ്ടിനെയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ദിവസങ്ങൾ നമ്മൾ ഒന്നും കൂടെ സുരക്ഷ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ കാറ്റിനെ ഹഗ് ചെയ്യുക അങ്ങനത്തെ ഒരു ദിവസമായിട്ട് മാത്രം ഇതിനെ കാണാതെ, ഇപ്പൊ മഴക്കാലമാണ്, നമുക്ക് പൂച്ചകള് പട്ടികളെല്ലാം നമുക്കുള്ള അല്ലെ, നമുക്ക് ഒരുപാട് പെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഹെൽത്തിനും കൂടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഹെൽത്തിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അവരെയും കൂടെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യുക. ആ ഹഗിന് അങ്ങനെയും കൂടെ ഒരു അർത്ഥം ഉണ്ടാവട്ടെ.
1: പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ കാറ്റിനോട് പറയുക, ഇന്ന് ഹഗ് ഡേ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ചുള്ള ഹഗ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു കാറ്റ് ഉള്ളവരൊക്കെ എന്തെങ്കിലും പെറ്റ്സ് ഉള്ളവരൊക്കെ എന്നും ഹഗ് ചെയ്യുന്നവരാണ്. അവർ അതുമായിട്ട് അത്രയും ഭയങ്കര ഒരു ഇൻവേഷൻ ഉള്ളത് ഇന്ന് പ്രത്യേകിച്ച് ഒരു ഹഗ് വീണ്ടും നിന്ന് കൊടുക്കുമ്പോഴേക്കും ഇതാണ് സംഭവം എന്നുള്ളത് എന്ന് പറയണം. നിന്റെ ദിവസമാണ് ഇന്ന്, ഹഗ് നിനക്ക് തരേണ്ട ദിവസമാണെന്നുള്ളത് കാറ്റിന്റെ അടുത്തൊന്ന് പറഞ്ഞേക്കണം കേട്ടോ, അല്ലെങ്കിൽ കാറ്റിന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പം എന്തായിരുന്നാലും നമ്മുടെ ആശകളും ആയിരങ്ങളും ഇങ്ങനെ ആയിരം പോലെ പോകുന്നു, ആയിരം ആശകൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു. അപ്പം ആശകൾ ആയിരം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനത്തിലൂടെ നമുക്ക് വീണ്ടും ഓൺ ദി ഗോ ഡ്രൈവ് ടു മ്യൂസിക് തുടരാം.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ നമ്മളിപ്പോ കേട്ട പാട്ട് എന്ന് പറയുന്നത് ഭീഷ്മർ എന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഉണ്ണിലാലും ഒരു കൂട്ടം താരങ്ങൾ തന്നെ ആലപിച്ച ഗാനമാണ്. അവരെങ്ങനെ കാട്ടുപുലി ആട്ടം ആ ഒരു പാട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കടന്നെത്തുന്നത് മറ്റൊരു പ്രധാന കാര്യത്തിലേക്കാണ്. കാരണം എനിക്ക് തോന്നുന്നു വാഹനപ്രേമികൾക്ക് എല്ലാവർക്കും വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലേ?
2: അതെ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇപ്പോ നമ്മൾ വിചാരിക്കും മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള മോഡിഫിക്കേഷനൊക്കെ ചെയ്യാന്ന്. അല്ല, അതങ്ങനെയല്ല. റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറെ മോഡിഫിക്കേഷൻ അല്ലേ.
1: ഈ മോഡിഫിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പം കഴിഞ്ഞ വർഷം ഇതിന്റെ മന്ത്രി എന്തൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ചെക്കിംഗ് കൊണ്ടെന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ ചൂടുകാലം ആയതിനാൽ ആ സമയത്ത് കൂളിംഗ് ഒക്കെ ഒട്ടിച്ചുവെച്ചിരുന്നു. ഞാൻ തന്നെ തന്നെ തന്നെ ഇരുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ട് മൊത്തം അതിനെയൊക്കെ പറിച്ചു കളഞ്ഞു എന്റെ കയ്യിലിരുന്ന കാശും പോയി തിരിച്ച്. ഇല്ലാതെ കൂളിംഗ് ഇല്ലാത്ത അവസ്ഥയുമായി. അവസാനം ചൂടുകാലം വന്നപ്പോഴേക്കും അതിൽ കൂളിംഗും ഇല്ല. പക്ഷെ പിന്നെ എനിക്കൊന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കൂളിംഗ് ഒന്നും അങ്ങനെ അധിക രീതിയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവം വെച്ചിട്ടുള്ള സാധനം രീതിയിൽ അങ്ങനെ പോകുന്ന രീതിയിലേക്ക് വന്നു. എന്തായാലും ഏറെ ആവേശത്തോടെയാണ് ഓരോ വാഹനപ്രേമിയും കാത്തിരിക്കുന്നത് എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്.
2: അതെ, എന്തൊക്കെയാണ്?
1: അതായത് ആരുടെയും അനുമതി വാങ്ങിയൊന്നും വേണ്ടാതെ സ്റ്റിക്കറുകളും ലൈറ്റുകളും ഉൾപ്പെടെ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നാണ് ഗതാഗത കമ്മീഷനോട് ഇപ്പൊ റിപ്പോർട്ട് വന്നിരിക്കുന്നത്.
2: സ്റ്റിക്കർ എന്ന് പറയുമ്പോ എല്ലാ തരം സ്റ്റിക്കറൊന്നും പറ്റില്ല. അതായത് നമ്മള് നീറ്റായിട്ട് അത് സമൂഹത്തിൽ നമ്മൾ കണ്ടാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത തരത്തില് മാത്രം, അതെ, അശ്ലീലമല്ലാത്ത ഏത് തരത്തിലുള്ള ഗ്രാഫിക് സ്റ്റിക്കറുകളും ഇനി വണ്ടിയിൽ ഒട്ടിക്കാം.
1: അതെ, ശത്രുവിനെ കാണിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇതിന്റെ കണ്ട് ആകർഷണമാകാനും വേണ്ടി അല്ലാത്ത രീതിയിലുള്ള നെഗറ്റീവ് സ്റ്റിക്കറുകളല്ല, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റിക്കറുകൾ മാത്രം ഒട്ടിക്കാവുന്നതാണ്. അപ്പം രൂപം മാറ്റം വരുത്താവുന്ന കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ക്രോം ഗാർണിഷിംഗ്, ഡോർ വൈസർ, അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ്, സ്റ്റിക്കർ, ഇന്റീരിയറിൽ ലൈറ്റുകൾ വെക്കാം, ഡാഷ് ക്യാമർ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർട്ടെയിൻ സിസ്റ്റം, അങ്ങനെ കൂടുതൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹൂക്ക്, അങ്ങനെ റൂഫ് കാരിയേഴ്സ്, 50% വരെ കാഴ്ച മറയ്ക്കുന്ന സൺഫിലിംസും അനുവദിക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്.
2: അത് എനിക്ക് തോന്നുന്നു ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പൊ മഴക്കാലം കഴിയും, ചൂടുകാലം വരും, അപ്പൊ എന്തായാലും ഉപയോഗപ്പെടട്ടെ.
1: സത്യം പറഞ്ഞാല് ഇത് 50% ഒക്കെ വാങ്ങിച്ച വാഹനത്തിലേക്ക് ഇപ്പം പ്രത്യേകിച്ച് ഇത് വെച്ചിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സംഭവം എന്ന് വെച്ചാല് രാത്രി കാലങ്ങളിലേക്ക് ഈ സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചില ഇടത്തോട്ടോ വലത്തോട്ടൊന്ന് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് മഴയും കൂടി പെയ്യുമ്പോഴേക്കും ആ കാഴ്ചയെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് കാഴ്ചശക്തി കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ, കണ്ണടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി സീനാണ്. അപ്പം അതൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രത്യേകിച്ച് വാഹനത്തില് ഗ്ലാസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ ഫിലിം ഒട്ടിക്കാൻ വേണ്ടി
2: നമുക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി
1: ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് മഴക്കാലമാണ്, മഴ കാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ഒന്നാമത് തന്നെ വാഹനത്തിൽ നിന്നുള്ള കാഴ്ച ശക്തി കുറയാൻ വേണ്ടിയുള്ള സംഭവങ്ങളുണ്ട്. ഒപ്പം മുൻകൂർ അനുമതി വാങ്ങിച്ചിട്ടും കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എന്തായിരുന്നാലും ഈ വാഹനത്തിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതൊക്കെ കിട്ടി? അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ കോളിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, നിങ്ങൾക്ക് എന്താണ് വാഹന മോഡിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന മോഡിഫിക്കേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ

0: നിങ്ങൾക്ക് അങ്ങനെ അതിന്റെ ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ
1: 0484242801 ആണ്.
0: 0484242801 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. അപ്പോ എന്താണ് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതോ ഇതേ വാഹനം തന്നതുപോലെ തന്നെ അങ്ങനെ തന്നെ മതിയോ,
1: അതുപോലെ വണ്ടിയിൽ ഇപ്പൊ എന്തെങ്കിലും നിലവിൽ ഏതെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്ത് ഇപ്പൊ ഈ നിയമമാറ്റം വന്നപ്പോ അതിൽ സന്തോഷിക്കുന്നുണ്ടോ, അതൊക്കെ വിളിച്ച് പറയാല്ലേ.
0: അതെ, നിങ്ങളുടെ കോഡുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. 0484242801. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 FM.
2: Vara, vara.

0: വെൽക്കം ബാക്ക് ടു വോണ്ട് ടു ഗോ ഡ്രൈവ് ടെ മ്യൂസിക്കിൽ. ഇപ്പോൾ നമ്മൾ ചേർത്ത കാര്യങ്ങൾ ചോദിച്ചിരുന്നു, കാരണം നമ്മുടെ വാഹന മോഡിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ, അപ്പൊ അതിന്റെ നിയമം എന്തൊക്കെ വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിൽ വിഷ്ണു ഉണ്ട്. ഹലോ വിഷ്ണു.
1: ഹലോ,
0: നമസ്കാരം വിഷ്ണു. നമസ്കാരം വിഷ്ണു. കാറക്സ് എന്നൊരു സ്ഥാപനം നടത്തുന്നു, ഇതിന്റെ അകത്ത് പല കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വിഷ്ണുവിന് അങ്ങനെയുള്ള ഒരു സംഭവമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷ്ണു, ഇപ്പൊ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് യുവാക്കൾക്ക് പല പല താല്പര്യങ്ങൾക്കാണ്, അവർക്ക് എന്തൊക്കെ മോഡിഫിക്കേഷനാണ് കൂടുതൽ താല്പര്യം?
1: മെയിൻലി നമുക്കിപ്പോ എയർ സസ്പെൻഷൻ കേട്ടുന്നത് നമ്മളുടെ ഇവിടെ, അതേപോലെ തന്നെ ബമ്പറിന്റെ ഷേപ്പ് വരുന്നത്, അങ്ങനെയുള്ളത്, പിന്നെ DRL, അതേപോലത്തെ ലൈറ്റുകള്, പിന്നെ ഇതേപോലെ തന്നെ സ്പോയിലർ, ടുലേ ബോക്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമാണ് ഇപ്പൊ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അലോയ് വീൽസ്, പ്രത്യേകിച്ച് അലോയ് വീൽസ്, ഇത്തിരി വീലൊക്കെ എന്നൊരു പ്രൊജക്ഷനുള്ള നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നത്.
0: പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന സംഭവം
2: ടയറുകൾ പാടില്ല എന്നൊക്കെയാണല്ലോ.
1: പക്ഷേ ഇപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് എന്നുള്ളത് അല്ലെങ്കിൽ വണ്ടിയോട് ആഗ്രഹമുള്ളവര് ഒരു ഇച്ചിരി ഒരു വ്യത്യസ്തമായിട്ട് അവരുടെ വണ്ടി ഒരു ഐഡന്റിറ്റി എന്നുള്ള രീതിയിലും കൂടിയാണ് ആഗ്രഹിച്ച് അവരൊരു വണ്ടിയിൽ പൈസ മുടക്കുന്നത്.
2: അതെ. വിഷ്ണു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ, അതായത് ഇപ്പൊ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു അവർക്ക് ടയർ സൈസ് മാറ്റണം എന്നൊക്കെ പറയുമ്പോ, നിങ്ങൾക്ക് ഇതിന്റെ നിയമവശങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ.
1: നമ്മൾക്ക് അധികം അല്ല അവർ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു പ്രൊജക്ഷൻ, അതായത് മഡ്ഗാർഡിലും എല്ലാത്തിലും അധികം വെളിയിൽ ചാടാത്ത രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചെറിയൊരു പ്രൊജക്ഷൻ എങ്കിലും വേണം. പിന്നെ ഇതേപോലെ ബമ്പറിലുള്ള ആൾട്ടറേഷൻ വരുത്തുന്നതോ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു നല്ലൊരു ഹീറ്റ് റെസിസ്റ്റന്റ് സൺസിലും ഒക്കെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്.
0: അപ്പൊ വിഷ്ണു, മറ്റൊരു കാര്യം ചോദിക്കേണ്ട സംഭവം, ചിലപ്പോ മുൻകൂർ അനുമതി വാങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വാഹനത്തിന്റെ നിറം മാറ്റല്. അപ്പം ഒരു വെള്ളക്കാർ എടുത്തിട്ട്, അല്ലെങ്കിൽ ചുവന്ന കാർ എടുത്തിട്ട്, കറുത്ത കാർ എടുത്തിട്ട് അങ്ങനെ ഫുൾ അനുമതി വാങ്ങിച്ചിട്ട് അങ്ങനെ നിറം മാറ്റുന്ന ആൾക്കാരുണ്ടോ?
1: അതെ അതെ. ഇപ്പൊ നമുക്ക് നിറം മാറ്റില്ല, ഇപ്പൊ പലർക്കും ഇപ്പൊ രണ്ട് ഷെയ്ഡില്, വാഹനം രണ്ട് ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗവൺമെന്റ് വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പല കളറിലേക്ക് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ, വലിയ രീതിയിലുള്ള പേയ്മെന്റ് ആണെങ്കിൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല.

0: ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു ഫീസ്, ഇപ്പൊ ഒരു 10-700 അല്ലെങ്കിൽ 1000 വല്ല ഫീസ്. നേരത്തെ നമ്മൾ കളർ ചേഞ്ചിങ് സാധാരണ ഒരു വണ്ടിക്ക് നമ്മൾ കളർ ചേഞ്ചിങ്ങിന് നമ്മളൊരു ചെറിയ ഫീസ് മേടിക്കൂലേ, അതേപോലെ ഒന്ന് മേടിച്ച് അപ്രൂവലാക്കുവാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് ആ ഒരു ഇതില് നമുക്ക് പൊളിച്ച് കളയാവുന്ന പോലുള്ള സ്റ്റിക്കർ അല്ല ഉദ്ദേശിച്ചത്, അതേപോലെ തന്നെയുള്ള പെയിന്റിങ് അതിന്റെ മീതെ. ഇപ്പൊ സ്റ്റിക്കർ ഒട്ടിച്ച് ഗ്രാഫിക്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ച് കളയാൻ പറ്റില്ല.
1: അപ്പൊ
0: ആ ഒരു നിയമം നമുക്ക് സ്റ്റിക്കറിന് പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞാൽ വണ്ടിയുടെ കളർ മാറും എന്നുള്ള. പക്ഷെ അതിന് പകരം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിന്റെ മീതെ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ പൊളിച്ച് കളയാൻ പറ്റൂലല്ലോ. അപ്പൊ അതൊരു പെർമനന്റ് ആയിട്ടുള്ള രീതി തന്നെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആർക്കും ആ ഒരു കളറ് മാറ്റിയിട്ട് ആരെയും കവളിപ്പിക്കാൻ പറ്റൂല, പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനത്തെ പെയിന്റിങ്ങിനൊക്കെ അപ്രൂവൽ കിട്ടിയിരുന്നെങ്കിൽ,
2: അപ്രൂവൽ കിട്ടി, അതിന് അപ്രൂവൽ ഉണ്ട്,
1: അതിന് അപ്രൂവൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് മൊത്തമായിട്ട് നിറം മാറ്റി, എനിക്ക് തോന്നുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്നത് മാത്രമേ ഉള്ളൂ.
2: എനിക്ക് തോന്നുന്നു കളർ പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ ആർ ടി ഓഫീസിൽ ഒരു ഫീസ് ഒക്കെ അടച്ചിട്ട് പറ്റും.
1: പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല, കാരണം ഇങ്ങനെ അതിന്റെ ഒരു സജഷൻസ് മാത്രമേ ഇപ്പൊ കമ്മീഷണർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ചോദിക്കേണ്ടത് പോലെ ഇപ്പൊ GPS ട്രാക്കേഴ്സ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യാറുണ്ട് തിരിച്ചതിന്റെ വണ്ടി പോകുമ്പോഴേക്ക്. അതൊരു ഉപകാരിയായിട്ട് നമ്മളെ കൂടെ മിക്കവാറും കാണും, മിക്കവാറും സമയങ്ങൾ നമ്മൾ തെറ്റിക്കാതെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ സാധാരണ പൊതുസ്ഥലത്ത് ചവറിടരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ് കാണാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് ഇന്ന് വാഹനം, മിക്ക വാഹനങ്ങളിലും റിവേഴ്സ് ക്യാമറയും ഡാഷ് ക്യാമറയും ഒക്കെ ഇല്ലാത്ത വാഹനങ്ങളില്ല. അത് എത്രമാത്രം ആൾക്കാർ ഇപ്പം കൂടുതൽ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഫിറ്റിംഗ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ?
0: ആൾക്കാരുടെ വാഹനം എടുത്ത് ഇട്ടേക്കുവാണെങ്കിൽ തന്നെ അതിന്മേൽ എന്തെങ്കിലും ഉരച്ചിൽ വീഴുന്നു, ചിലവരെ ഒന്ന് മനഃപൂർവ്വമായിട്ട് ഉരക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വാഹനം എപ്പോഴും നമുക്കൊരു സെക്യൂർഡ് ആയിട്ട് ഇടാനാ, അല്ലെങ്കിൽ ഒരു ചലനം വാഹനത്തിൽ ഉണ്ടാകുവാണെങ്കിൽ, ഓട്ടോമാറ്റിക്കലി ഓൺ ആകുന്നതാണ് മിക്ക ക്യാമറകളും വരുന്നത്.
1: അപ്പൊ
0: അങ്ങനത്തെ ക്യാമറ നമ്മുടെ വാഹനത്തിൽ പിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വത്തിനൊരു സംരക്ഷണം. നമ്മുടെ വീട്ടിൽ CCTV ക്യാമറ വെക്കുന്ന പോലെ നമ്മളെ ഇത്ര വില പിടിപ്പുള്ള ഒരു വണ്ടി, ഒരു വണ്ടിക്ക് ഇപ്പൊ നമുക്കൊരു വീട് വെക്കുന്നതിന്റെ അത്ര വില തന്നെ വരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ആഗ്രഹം ഒരു വീടും ഒരു വണ്ടിയും എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന്റെ ആഗ്രഹം, അവന്റെ സമ്പാദ്യം പകുതിയോളം പോണത് ഇതേപോലെ. അപ്പൊ അതുമേലെ ഒരു ഇരച്ചില എന്തെങ്കിലും വീഴണത് അവർക്ക് ആരെങ്കിലും മനഃപൂർവ്വം ഇടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തുമ്പോ വന്ന് ആരെങ്കിലും വന്ന് തട്ടിയിട്ട് അറിയാണ്ട് എടുത്തൊക്കെ പോയി കളഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മൾ വണ്ടി ഓടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറുന്നത്, വേറെ വണ്ടികൾ വന്ന് കയറുമ്പോഴൊക്കെ. അതിനൊക്കെ ഒരു ഡാഷ് ക്യാമറ
1: ശരി. വിഷ്ണുവിനടുത്ത് ഇത്രയും വാഹനപ്രേമിയെ വിഷ്ണുവിനടുത്ത് കാർക്സ് എന്ന സ്ഥാപനം നടത്തുന്നുണ്ട് തന്നെ വിഷ്ണുവിന്റെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ മഴക്കാലമാണ്, അപ്പൊ മഴക്കാലത്ത് പ്രത്യേകിച്ച് 4-ചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് അല്ലെങ്കിൽ 2-ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്താണ് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വെക്കേണ്ടത് വണ്ടിക്കകത്ത്?
0: ടയറിന്റെ ഫ്രണ്ടിലത്തെ ടയറിന്റെ കണ്ടീഷൻ ഒന്ന് എപ്പോഴും സേഫ് ആക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വിഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞിട്ടുള്ള ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നല്ല വ്യത്യാസം ഉണ്ടാവും. വണ്ടിയുടെ പ്രകാശത്തിലും നമുക്കുള്ള വിസിബിലിറ്റിയിലും മുമ്പിലുള്ള വാഹനങ്ങളൊക്കെ എല്ലാം നല്ലപോലെ കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ ഗ്ലാസ് എപ്പോഴും ക്ലിയർ ആക്കിയിട്ടിരിക്കാനുള്ള, ഗ്ലാസ്സിൽ ചെയിൻ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കിയേക്കുക. വൈപ്പറൊക്കെ കറക്റ്റ് ടൈമിൽ എന്തൊക്കെ മാറിയേക്കാം, എയറിന്റെ ബ്രേക്കിന്റെ ഒക്കെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പിന്നെ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് വണ്ടികളുടെ ഈ മോഡിഫിക്കേഷൻ സംബന്ധിച്ചല്ല, അല്ലാണ്ട് വണ്ടി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർടേക്സ് എപ്പോഴും തുരുമ്പടിക്കുമ്പോഴുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ്, അതും കൂടിയൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ വസ്തുവിന് ഒരു പ്രൊട്ടക്ഷനും കൂടിയായി.
1: ഓക്കെ, എന്തായാലും താങ്ക് യു വിഷ്ണു, നിങ്ങളുടെ സമയം നമ്മളോട് സഹകരിച്ചതിന് വളരെ നന്ദി. വിഷ്ണു ആയിരുന്നു നമ്മുടെ ലൈനിലുണ്ടായിരുന്നത്. വിഷ്ണു കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു.
2: കാരണം
1: വിഷ്ണു എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ നിയമങ്ങൾ ഇങ്ങനെ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ഇനി വന്നിട്ടില്ല. ഇവിടെ ഒരാൾ റെഡി ആയിട്ട് എല്ലാം കൂടി മോഡിഫിക്കേഷന് വേണ്ടി പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് തോന്നുന്നു.
2: ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമല്ലോ.
1: അങ്ങനെ വരട്ടെ, കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ മോട്ടോർ വാഹനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ നിയമത്തിലെ സെക്ഷൻ 52 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള മാറ്റമൊക്കെ അങ്ങനെ മാത്രമേ വരുത്താൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ചെന്ന് നിങ്ങൾ എന്തെങ്കിലും മാറ്റി വയ്ക്കരുത്. യഥാർത്ഥ ഉപകരണ നിർമ്മാതാവ്, വാഹന നിർമ്മാതാവിന്റെ ഡീലർ, സംസ്ഥാന സർക്കാർ അംഗീകരിച്ച വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച സർവീസ് സ്റ്റേഷൻ, ഇവിടെ എവിടെയെങ്കിലും ചെന്ന് വേണം മാറ്റാൻ. എവിടെയെങ്കിലും ചെന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ ഇതൊക്കെ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയരുത്. കാരണം ഇതൊരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന്, അവർ നിർദ്ദേശിച്ചിട്ടുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് വേണം നിങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മൾ വിളിച്ച വിഷ്ണു നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം എന്തായാലും ഈ മോഡിഫിക്കേഷൻ നല്ല രീതിയിൽ എല്ലാവർക്കും പ്രയോജനകരമായി മാറട്ടെ. ആൻഡ് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക്
2: പോവാം.
1: അത് അടിപൊളി ഒരു ട്രാക്കാണ്, ഫ്രം ദ മൂവി തഗ് ലൈഫ്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റും 51 സെക്കൻഡും 51 മിനിറ്റും 44 സെക്കൻഡും, ക്ഷമിക്കുക, ചാടിക്കരു പറഞ്ഞ രണ്ടും കൂടി അങ്ങോട്ട് ക്ലോക്കിന്റെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി.
1: അതെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ 6 മണിയോട് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എന്താണ്, ഇനി 6 മണി കഴിഞ്ഞ് നമുക്ക് ഗെയിം ടൈം ആണല്ലേ. ഗെയിം ടൈമിലേക്ക് കടക്കുമ്പോ നമ്മൾ ഇനി പതുക്കെ നമുക്ക് ഇനി കുറച്ച് ഇന്ററാക്ടീവ് സെഷൻസിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ദാ ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്.
0: ഈ ഗെയിം എന്ന് പറയുന്നത് സാധാരണ നമ്മളെ പുതിയ ഗെയിം എന്നല്ല, ഒരു പഴയ ഗെയിം തന്നെയാണ്. കാരണം നമ്മളിപ്പോ രണ്ടരും കൂടി സംസാരിച്ചു തരുമ്പോ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിം തന്നെ കൊടുക്കണം. അതൊന്ന് വീണ്ടും ഒന്ന് ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾ മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ള മധുരം മലയാളം എന്നുള്ള ഒരു സെഗ്മെന്റ് ആ ഒരു ഗെയിം ഷോ ആണ് നടത്തുന്നത്. എന്ത് ചോദിച്ചാലും മലയാളത്തിൽ മാത്രം ആൻസർ ചെയ്യുക,
1: ഒരു വാക്ക് പോലും വേറെ ഒരു ലാംഗ്വേജിലും
0: പറയാൻ പാടില്ല. അപ്പം അന്യഭാഷ ഉപയോഗിക്കാതെ നമ്മളെ മധുരമേറിയ മലയാളം വളരെ വ്യക്തമായി സംസാരിക്കുന്നവരാണ് നമ്മുടെ ഓരോ ശ്രോതാക്കളും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്, 0484242810 എന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം നമ്മൾ എന്ത് ചോദിച്ചാലും മലയാളത്തിൽ മാത്രം സംസാരിക്കുക. അപ്പം അവിടെ പലരും ചോദിക്കുന്നത് നമ്മളെപ്പോഴും വിജയിച്ചിട്ടുള്ളവരാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇന്നത്തെ വിജയി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നന്നായി സംസാരിക്കുന്നവരായിരിക്കും ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാതെ കൃത്യമായി ചോദിക്കുന്ന ചോദ്യത്തിന് മലയാളത്തിൽ മാത്രം ഉത്തരം നൽകാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാവുന്നതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോളുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. സോ അപ്പം നമുക്ക് മധുരം മലയാളത്തിൽ, മാധുര്യമേറിയ മലയാളത്തിൽ സംസാരിക്കാം അല്ലേ.
1: സംസാരിക്കാം.
0: ബിഫോർ ദാറ്റ് നമ്മളൊരു ഗാനത്തിലേക്ക് പോകുന്നത് വെറും ഗാനമല്ല, ഒരു ടോ സോങ് ഫ്രം ദ മൂവി ഡെർബി.

0: ആണ്. അപ്പൊ നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇതാ ഗെയിം സെഗ്മെന്റിൽ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ കോൾ വന്നു
1: അല്ലേ. ഫസ്റ്റ് കോൾ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ നമസ്കാരം, ആരാണ്?
0: ഹലോ
2: ഹലോ
0: ഹലോ, ആരാണ്?
2: അഹല്യ.
0: അഹല്യക്കുട്ടി, എവിടുന്നാണ് വിളിക്കുന്നത്?
2: സൗത്ത് വഴക്കോളം.
0: ആഹാ, എത്രാം ക്ലാസ്സിലാണ്?
2: ടെൻത്ത്.
0: സ്കൂളിൽ പോയോ? ടെൻത്തിലാണോ? ചെറിയ ശബ്ദാണല്ലോ. ഏത് സ്കൂളിലാ പഠിക്കണേ?
2: സരസ്വതി വിദ്യാനികേതൻ.
0: ആണോ? അപ്പൊ ഇന്ന് സ്കൂളിൽ പോയിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളോ?
2: നാലരക്കാകുമ്പോ എത്തും.
0: എത്തുമോ? സ്കൂൾ ബസ്സിലാണോ പോയി വരണേ?
2: അതെ.
0: ഓക്കെ, അപ്പൊ നമ്മള് ഗെയിമിന്റെ കാര്യം പറഞ്ഞ് കേട്ടായിരുന്നോ?
1: ഒരുപാട് പഠിക്കാനൊക്കെ തന്നിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ആദ്യം സ്കൂളിൽ ചെന്നപ്പോ തന്നെ ഒരുപാട് ലോഡ് ഉണ്ടോ പഠിക്കാൻ വേണ്ടി?
2: കേട്ടില്ല.
1: സ്കൂളിൽ ചെന്നപ്പോഴേ ഒരുപാട് ഹോംവർക്ക് ഒക്കെ തന്നു ആദ്യത്തെ ദിവസം തന്നെ? ഇല്ല, വളരെ കുറവാണ്. അപ്പം പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആണോ? കഴിഞ്ഞ വർഷത്തെ ഫ്രണ്ട്സ് തന്നെയാണോ അതോ ക്ലാസ്സിലൊക്കെ പുതിയ ഫ്രണ്ട്സ് ആണോ വന്നത്? അവര് തന്നെയാണ് ഇത്തവണ വന്നതല്ലേ. ഇത്തവണത്തെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം അറിയാമല്ലോ. ശരി, അപ്പം മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാത്തിനും ഉത്തരം തരികയും വേണം കേട്ടോ. മലയാളം നന്നായിട്ട് മലയാളം മീഡിയത്തിലാണോ പഠിക്കുന്ന കുട്ടിയാണോ?
2: CBSE.
1: ഓക്കെ, അപ്പൊ മലയാളം മാത്രമാണ് ഇനി സംസാരിക്കേണ്ടത്. ഇനി മറ്റ് ഭാഷകൾ ഉപയോഗിച്ചാൽ മത്സരത്തിൽ നിന്ന് ഔട്ടാവും. ആരംഭിക്കാമോ നമുക്ക്? അപ്പം മോൾക്ക് വേണ്ടിയുള്ള സമയം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: സരസ്വതി വിദ്യാനികേതൻ.
1: എത്ര ക്ലാസ്സിലാ? എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കുന്നേ?
2: മലയാളം.
1: മലയാളം മാത്രമേ പഠിക്കുന്നുള്ളൂ, വേറെ എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കുന്നേ?
2: കണക്ക്.
1: പിന്നെ
2: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ്.
0: അയ്യോടാ
1: അഹല്യ
0: കുട്ടാ,
1: ആംഗലേയ ഭാഷ എന്നാണ് ഇംഗ്ലീഷിനെ പറയുന്നത് തിരിച്ച്. പക്ഷെ പെട്ടെന്ന് പറയുമ്പോഴേക്കും തിരിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞപ്പോ അങ്ങ് പോയി. അഹല്യക്കുട്ടി വളരെ നന്നായിട്ട് മത്സരിച്ച് പറയുന്നുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന അഹല്യക്കുട്ടിയാണ്. അപ്പൊ കുഴപ്പമില്ല അഹല്യ, എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തല്ലോ, തിരിച്ചിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വർഷം, അടുത്ത വർഷമല്ല, അടുത്ത തവണ നമുക്ക് കൃത്യമായിട്ട് വീണ്ടും മത്സരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് അഹല്യ. അപ്പൊ അഹല്യ പറഞ്ഞത് ജസ്റ്റ് ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നം പറ്റി. നമുക്ക് എന്താണ് എന്ന് പറയുമ്പോഴേക്കും ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു പഠന വിഷയം കൃത്യമായി പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴേക്കും അഹല്യ മത്സരത്തിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്തത്. അതായത് മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് മലയാളത്തിൽ മാത്രം സംസാരിക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
0: വേഗം വിളിച്ചോളൂ, 0484242810. അതായത്
1: 0484242811 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. ഒപ്പം നമ്മൾ നേരത്തെ വാഹന മോഡിഫിക്കേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തേക്കും കുറെ പേര് വിളിച്ചു.

അവർ ഇതിന്റെ കൃത്യമായിട്ട് റൂൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളല്ലെങ്കിൽ വേറെ ഇത് ആർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരന്ന് റൂൾസ് വരുമ്പോഴേക്ക് പറയും. സോ മലയാളത്തിൽ മാത്രം സംസാരിക്കുക, മലയാളം ഇഷ്ടമുള്ള, മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി ഇത് നിങ്ങളുടെ കോൾ എടുക്കാൻ തയ്യാറാണ്. 04242481 എന്ന നമ്പറിൽ കേൾക്കാം മനോഹരമായ ഒരു ഗാനം വൈക്കം വിജയലക്ഷ്മി ആലപിച്ചത്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇപ്പോൾ ഓൺ ദി ഗോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 2:30. ഇപ്പോൾ നമ്മളുടെ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
2: രോഹിത്.
1: രോഹിത് എവിടെ നിന്ന് വിളിക്കുന്നേ? രോഹിത് എവിടെ നിന്ന് വിളിക്കുന്നേ? ഓക്കെ ഓക്കെ, എന്ത് ചെയ്യുന്നു? അല്ല, മത്സരം ആരംഭിച്ചിട്ടില്ല നമുക്ക്, അല്ലാതെ കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് മത്സരം ആരംഭിച്ചു എന്നുള്ളത് പറയാം. രോഹിത് ഇപ്പം ജോലി എന്തെങ്കിലും ചെയ്യണോ? പഠിക്കുകയാണോ?
2: പഠിക്കുകയാണ്.
1: എന്ത് കോഴ്സാണ്? എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഇപ്പൊ എങ്ങോട്ടാണ് ഡ്രൈവിംഗ് ഈവനിങ് മഴക്കാലത്ത്? നിങ്ങൾ പ്രകൃതി ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണല്ലേ. നല്ല ഔട്ടിംഗ് സ്പോട്ട് എവിടെയെങ്കിലും ആണെങ്കിലും. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കൂടെ? ഞങ്ങളൊക്കെ കൂടെ
0: അതിലെ ഗെയിം തുടങ്ങി എന്ന് വിചാരിച്ചേ, ഭയങ്കര ശ്രദ്ധിച്ച് സംസാരിക്കണം. തുടങ്ങിയിട്ടില്ല കേട്ടോ ഗെയിം.
1: ശരി, അപ്പൊ നമുക്ക് ഏതെങ്കിലും തുടങ്ങാം.

0: കേക്കണില്ല സൗണ്ടില്.
1: ആ ശരി, ഇപ്പൊ കേക്കാമോ? അവിടെ റേഡിയോയുടെ ഒന്ന് വോളിയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാവോ?
0: മനസ്സിലായില്ല, പറയാം.
1: റേഡിയോയുടെ വോളിയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാവോ?
0: അല്ലല്ല, റേഡിയോ റേഡിയോ ഓഫാ.
1: ആ ശരി ശരി, അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ശരി, അപ്പം നമ്മുടെ രോഹിത് ആണ് ഇപ്പോൾ ലൈനിലുള്ളത്. രോഹിത് മത്സരം, രോഹിത്തിന് വേണ്ടിയുള്ള മത്സരം നമ്മൾ ആരംഭിക്കുന്നു. രോഹിത് ഇത്ര മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ മാത്രം സംസാരിക്കുക. അപ്പം രോഹിത്തിന്റെ സമയം ഇവിടെ ആരംഭിക്കുന്നു.
2: രോഹിത് ഇപ്പൊ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹലോ, എങ്ങോട്ടാ?
0: കളമശ്ശേരിയിലോട്ട് പോകുന്നു.
2: എങ്ങനെയാ പോകുന്നത്?
0: വാഹനത്തിൽ.
2: ഏത് വാഹനത്തിൽ?
0: നാല് ചക്രമുള്ള വൈദ്യുതി കൊണ്ട് ഓടുന്ന ഒരു വണ്ടിയിൽ.
2: വൈദ്യുതി കൊണ്ട് ഓടുന്ന വണ്ടിയിലാണല്ലേ?
0: അതെ.
2: ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു?
1: ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ഞാൻ മിണ്ടരുത്, എത്ര നേരം പോകുന്നുള്ളത് രോഹിത് ഇങ്ങനെ പറഞ്ഞിട്ടേ. അപ്പൊ ഫ്രണ്ട്സ് അവരെല്ലാരും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞിട്ട് ഔട്ടായി. ആ സുഹൃത്തുക്കളുടെ പേര് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല രോഹിത്, നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അപ്പം എന്തായാലും ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പം, അല്ല ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് ചിരിക്കുവാണ് അവിടെ ഇരുന്നിട്ട് തിരിച്ചിട്ട്.
2: വാഹനത്തിൽ, നാല് ചക്ര വാഹനത്തിൽ ഇരുന്ന്
1: ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് രോഹിത്. എന്തായാലും രോഹിത് ആണ് നമ്മളിപ്പോൾ വിളിച്ചത്. അപ്പൊ രോഹിത് വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഫ്രണ്ട്സിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ എല്ലാം അങ്ങ് മറന്നുപോയി. കാരണം ഫ്രണ്ട്സ് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, ഫാമിലി എപ്പോഴും ഫാമിലി ആണല്ലോ. പെട്ടെന്ന് അവരെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സ് എന്നുള്ള വാക്ക് അറിയാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വിളിക്കുന്നവരെന്തായിരുന്നാലും മലയാളത്തിൽ വളരെ സ്ഫുടതയോടെ സംസാരിക്കാൻ അറിയാവുന്നവരാണ് എല്ലാവരും. പക്ഷെ ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മലയാളം സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-24-28-101. അപ്പം നിങ്ങളുടെ കോളുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. അതിന് നിങ്ങൾ ഇപ്പം ഒന്ന് നമുക്കറിയാം, നമ്മുടെ ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് അറിയാം, കിട്ടിയാൽ ഞാനിപ്പം പൊളിക്കും എന്നുള്ള സംഭവത്തിലാണ് ഇരിക്കുന്നത്. സോ വിളിച്ചോളൂ, നിങ്ങളുടെ കോളുകൾക്കായി നമ്മൾ വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് അടുത്ത ഒരു ട്രാക്കിലേക്ക് നമുക്ക് പോകാം. അത് ആ ട്രാക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ആ ട്രാക്കിന്റെ ഒരു പ്രത്യേകത പറയുന്നതിന് മുമ്പ് ഒരു കോളർ കൂടി ലൈനിലുണ്ട്, അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹലോ, നമസ്കാരം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്?
3: മനോജാണ്,
2: പറവൂർന്ന് മനോജേട്ടൻ. ഓക്കെ, അപ്പൊ പറയൂ, നമ്മള് ഗെയിമിനെ കുറിച്ച് കേട്ടല്ലോ അല്ലേ?
3: കേട്ടു കേട്ടു
2: കേട്ടു. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോണം. എന്ത് ചെയ്യുന്നു മനോജ്?
3: ഞാൻ KSRTC ഡ്രൈവറാണ്.
2: ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഇന്ന് ഉണ്ടായിരുന്നോ, ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഓഫ് ഡേ ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും നമുക്ക് കളിക്കാൻ പറ്റിയ ഒരു സമയം അല്ലേ? ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് കടന്നാലോ.
1: മത്സരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഒരു കാര്യം, ഇപ്പം ഇന്ന് മാത്രമേ ഓഫ് ഉള്ളൂ, നാളെ ഓഫ് ആണോ? നാളെ ഡ്യൂട്ടിക്ക് പോണോ?
3: കേൾക്കുന്നില്ല.
1: നാളെ ഡ്യൂട്ടിക്ക് പോകണമോ?
3: നാളെയുണ്ട്.
1: ഓക്കെ
2: ഓക്കെ. അപ്പൊ മഴയായിട്ട് എങ്ങനെയാണ് വണ്ടി ഓടിക്കാനൊക്കെ? എങ്ങനെ, എന്താണ്, KSRTCയില്
3: ഡ്രൈവർ
2: ആണല്ലോ അല്ലേ? അപ്പൊ മഴയാവുമ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ?
3: ഉണ്ട്.
2: ഗെയിം തുടങ്ങിയിട്ടില്ല?
1: ഗെയിം തുടങ്ങിയിട്ടില്ല, അല്ലാതെ ചോദിക്കുന്നതാണ്.
2: ഗെയിം തുടങ്ങി എന്ന് വിചാരിച്ചു. അയ്യോ, അല്ല, ഞാൻ അല്ലാതെ ചോദിച്ചതാണ്, മഴയൊക്കെ അല്ലേ.
3: ഓക്കെ
2: ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ.
1: ശരി, അപ്പൊ മനോജ് ആണ് നമ്മളോട് പോലുള്ളത്, പറവൂരിൽ നിന്ന്. പറവൂരിൽ നിന്നുള്ള മനോജുമായിട്ടുള്ള മത്സരം ഇവിടെ ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മനോജ്, ഇപ്പം നമ്മുടെ വാഹനം ഓൾട്ടർനേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഓൾട്ടർനേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതാണോ? അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാന്നുള്ള. പക്ഷേ അത് ഫോർ വീലറിനാണോ, ത്രീ വീലറിനാണോ, ടു വീലറിനാണോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓൾട്ടർ ചെയ്യുന്നത് നല്ലതായിരിക്കുന്നത്? വീല് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മനോജേട്ടൻ എന്തായിരുന്നാലും പറവൂരിൽ നിന്ന് വിളിച്ചു എന്തായിരുന്നിട്ട്. അല്ല മനോജേട്ടാ, ഞാൻ ഈ മത്സരം ഇപ്പൊ എന്താ മത്സരത്തിൽ നിന്ന് ഔട്ടായി, പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഇപ്പൊ ഈ ഇപ്പൊ പറയുന്ന ഓൾട്ടറേഷൻ ഒക്കെ ഈ വരുമ്പോഴേക്കും നിങ്ങൾ KSRTC വാഹനം കൃത്യസമയത്ത് അവിടെ എത്തിക്കണം, ഇത്രയും യാത്രക്കാരെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഓൾട്ടറേഷൻ ഒക്കെ ചെയ്ത് വരുന്ന വാഹനങ്ങൾ വരുന്നത് നല്ലതാണോ ഒരു പരിധി വരെ?
3: അധികം ഓൾട്ടറേഷൻ പാടില്ല, സാധാരണ നിലയിലുള്ള ഒരു ഓട്ടോറേഷൻ, അത് നമുക്ക് അനുവദിക്കാവുന്ന. ഓവറായിട്ടുള്ള ഇപ്പോ ഭയങ്കര സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പരിമിതമായത് നമുക്ക്
1: അതാണ് എല്ലാം ആവശ്യത്തിന് കൊടുത്താൽ ആ രീതിയിൽ സന്തോഷത്തോടെ

0: അവർക്ക്
1: നല്ലതാണ്.
0: ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനോ അല്ലേ, അതും
1: അതെ
0: കൂടെ നമ്മൾ
1: അതെ അതെ
0: ശ്രദ്ധിക്കണം.
1: അതാണ് ഏറ്റവും ആവശ്യം. ഓക്കെ, എന്തായിരുന്നാലും താങ്ക്സ് ഫോർ കോളിംഗ് മനോജേട്ടനായിരുന്നു ഇപ്പം നമ്മളോടൊപ്പം വിളിച്ചത്. താങ്ക്സ് ഫോർ കോളിംഗ്. അദ്ദേഹത്തിന് ഒരു ശുഭസായാഹ്നം നേരുന്നു. അതിനു മുമ്പ് രോഹിതാണ് വിളിച്ചത്. രോഹിത് ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് മത്സരത്തിൽ നിന്ന് ഔട്ടായി. ഒപ്പം മറ്റുള്ളവർക്കും വിളിക്കാവുന്നതാണ് കേട്ടോ. മലയാളത്തിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, മലയാള ഭാഷ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ, വിളിക്കേണ്ട നമ്പർ 0484-24-281. And you are listening to Akashvani Kochi FM Rainbow 107.5. This is from the movie Jananayakan. Ille thalapathi vijayam labicha amanohara ganam.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 12:55. ഇപ്പോൾ നമ്മളിപ്പോ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണിത്? അനില. അനില എവിടെന്നാ വിളിക്കുന്നേ? ഏരൂരിൽ നിന്നാ വിളിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് അവിടെ, മഴയൊക്കെ ഉണ്ടോ ഏരൂര്?
1: ഓ, ഇവിടെ നല്ല മഴയുണ്ട്, നല്ല മഴയായിട്ട് സൗണ്ട് ഒക്കെ പതറുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് ഒക്കെ പതർച്ചയിലാണ്.
0: ഞാൻ കുറെ ഒരാഴ്ചയായിട്ട് പതർച്ചയായി കഴിഞ്ഞ ശേഷം ഇപ്പം ശബ്ദം തിരിച്ചു കിട്ടിയ ശേഷം പിന്നെ സ്റ്റുഡിയോയിലേക്ക് വന്നതേ ഉള്ളൂ തിരിച്ച്. നമ്മുടെ വൈറൽ ഫീവറിലൊക്കെ കൃത്യമായിട്ട് അനുഭവിച്ച് ശരീരവേദനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്തിയതാണ്. മഴ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ആസ്വദിച്ചു. അപ്പം പിന്നെ

0: എന്ത് എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ?
1: ആ ഞാൻ വീട്ടമ്മയാണ്.
0: ആ ഓക്കെ. മലയാളത്തിൽ തന്നെ സംസാരിക്കുക എന്നുള്ള സംഭവത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ ഒരു കോളർ കിട്ടിയിട്ടുണ്ട്. അപ്പം അനില, നമുക്ക് കൂടുതൽ സംസാരിക്കാതെ മത്സരത്തിലേക്ക് കടന്നാലോ? ശരി. അപ്പം
2: ഓക്കെ, അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ശരി, പറഞ്ഞോളൂ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത്.
2: ഓക്കെ,
1: മൂത്തയാള് പെൺകുട്ടി, മൂത്തയാള് ആൺകുട്ടി, ഇളയാള് പെൺകുട്ടി.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു? മക്കൾ എന്ത് ചെയ്യുന്നു?
1: മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു.
0: ഓക്കെ, എവിടെ, ഏത് രാജ്യത്താണ്?
1: എന്തോ,
0: ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നത്?
1: ദുബായിലാണ്.
0: ദുബായിലാണ്. അപ്പം എങ്ങനെയാണ് മകൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്?
1: എന്തോ,
0: എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള യാത്ര, ദുബായിലേക്കുള്ള യാത്ര? വിമാനമാർഗം. അപ്പൊ എന്താ, പുള്ളിക്കാരി ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ആണോ അതോ അല്ലാതെ നോർമൽ ടിക്കറ്റ് ആണോ എടുക്കുന്നത്?
2: സാധാരണ.
0: സാധാരണ.
2: മകൻ അവിടെ എന്തായിട്ടാ ജോലി ചെയ്യുന്നത്?
1: അവിടെ കുച്ചിനിക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്.
0: ഓക്കെ, ഏത് ഹോട്ടലിലാണ്?
1: അത് ആ ഒരു ഭക്ഷണശാലയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല.
0: അത് എവിടെയാണ്? ദുബായില് ഏത് ജംഗ്ഷനിലാണ്?
1: കുശലിക്കാരനായിട്ട്.
0: അല്ല, ഏത് ജംഗ്ഷനിലാണ് ആ ഹോട്ടൽ ഉള്ളത്?
1: സ്ഥലത്തിന്റെ പേരാണോ ഉദ്ദേശിച്ചത്?
0: അതെ അതെ അതെ അതെ.
1: സ്ഥലത്തിന്റെ പേര് കരാമ എന്നാണ്.
0: കരാമ.
2: ഓക്കെ. ഓ ശരി ശരി. അപ്പൊ ഓക്കെ, ബാക്കി വേറെ ആരൊക്കെയുണ്ടെന്നാ പറഞ്ഞത്?
0: രണ്ടുപേര്. അവര് രണ്ടുപേര് മക്കള്. രണ്ടുപേര്. അതെ,
2: മക്കള്. മറ്റേയാള്?
0: മറ്റേയാൾ എന്ത് ചെയ്യുന്നു?
1: മകള് ഇവിടെയാണ്, തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്.
0: ഓക്കെ, തിരുവനന്തപുരത്ത് ഏത് സ്ഥാപനത്തിലാണ്?
1: അതും ഒരു വിദേശ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്.
0: ഓക്കെ, വിദേശ സ്ഥാപനത്തിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ രജിസ്ട്രേഷൻ കൃത്യമായി കേൾക്കുന്ന വ്യക്തിയാണോ?
1: കേൾക്കാൻ പറ്റുന്നില്ല. എന്താ,
0: റേഡിയോ സ്റ്റേഷൻ കൃത്യമായി റേഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കുന്ന വ്യക്തിയാണോ?
1: അതെ അതെ.
0: ഓക്കെ, ഇത് നമ്മുടെ റേഡിയോ FM, അതിന്റെ ഫുൾ നെയിം കൃത്യമായിട്ട് അറിയാവോ? ഏതാണ് നമ്മുടെ ദശാംശം ഒക്കെ പറയുമ്പോഴേക്കും കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാറുണ്ടോ? അതെ
1: അതെ അതെ.
0: ഏതാണ്, ഏത് ഫ്രീക്വൻസിയിലാണ് നമ്മുടെ റേഡിയോ കിട്ടുന്നത് അവിടെ?
1: 107.5.
0: ഓക്കെ, അടിപൊളി. അപ്പൊ സിനിമയൊക്കെ കാണാറുണ്ടോ? മലയാള സിനിമയാണോ തമിഴ് സിനിമയാണോ കാണാറുള്ളത്? സിനിമ കാണാറുണ്ടോ?
1: ഞാൻ ചലച്ചിത്രം കാണാറുണ്ട്. ഇപ്പോ അവസാനമായിട്ട് കണ്ട ചലച്ചിത്രം മോഹൻലാൽ അഭിനയിച്ച ദൃശ്യം എന്ന ചലച്ചിത്രമാണ് കണ്ടത്.
0: ദൃശ്യം ഏത് പാർട്ടാണ്?
1: നാലാമത്തെയാണ് ഞാൻ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
0: ആ, ഇപ്പൊ കണ്ടത് മൂന്നാമത്തെയാണ് കണ്ടത്. നാലാമത്തേതും കാണാൻ വേണ്ടി ഓൾറെഡി ഉദ്ദേശിക്കുന്നുണ്ട്. മലയാള സിനിമയാണോ കൂടുതൽ കാണുന്നത്, തമിഴ് സിനിമയാണോ?
1: പെട്ടെന്ന് അങ്ങനെ വന്നു പോയതാണ്.
0: ഓക്കെ, ശരി. അല്ല, മലയാള സിനിമയാണോ കൂടുതൽ കാണുന്നത്, തമിഴ് സിനിമയാണോ കൂടുതൽ കാണുന്നത്?
1: ചലച്ചിത്രം അങ്ങനെ പൊതുവെ കാണാനായിട്ട് എനിക്ക് താല്പര്യം കുറവാണ്. പക്ഷേ കുട്ടികളുടെ നിർബന്ധ പ്രകാരം ഞാൻ പോയി കണ്ടതാണ്.
2: എവിടെ, തിയേറ്ററിലാണോ പോയി കണ്ടേ?
1: ഞാൻ കണ്ടത്, അതെ അതെ അതെ.
2: എവിടെയാ പോയി കണ്ടേ?
1: ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് തന്നെ കണ്ടത്.
2: അയ്യോ, ഞാൻ കേട്ടില്ല.
0: സിനിമ കൊട്ടക്കയില്ല. എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും നേരം വളരെ ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയാ, വിജയിച്ചു. അതിക്രമിച്ചു എന്ന് പറഞ്ഞ സംബന്ധത്തിൽ വീണ്ടും ചോദിച്ചിട്ടേ, നമ്മൾ വീണ്ടും തിയേറ്റർ ഒക്കെ പറഞ്ഞിട്ട് സിനിമ കൊട്ടക്കയും ഒക്കെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും വിജയിച്ചിരിക്കുന്നു. ഇല്ല, അതല്ല, സിനിമ എന്നുള്ള സംഭവം എന്തായിരുന്നു, ചലച്ചിത്രം എന്നുള്ളത് കൊണ്ട് സിനിമ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കെന്നാണ് എന്റെയും ഒരു അറിവ്. അപ്പം
1: അല്ല,
0: കുഴപ്പമില്ല, എന്തായാലും സമയം കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, തെറ്റുത്തരം പറഞ്ഞില്ലല്ലോ. എല്ലാ ആംഗലേയ പദങ്ങളിൽ നിന്നും എന്തായാലും മിടുക്കിയായിട്ട് ഭയങ്കര ഇതായിട്ട് അനില സംസാരിച്ചു. എന്തായാലും കൺഗ്രാചുലേഷൻസ്. ഇന്ന് ആദ്യത്തെ വിജയിയായിട്ട് ടൈം പൂർത്തീകരിച്ച സമയത്ത് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ഇതിനെക്കാട്ടിയും ഭംഗിയായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നു നോക്കാം. എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ് കേട്ടോ. എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.
1: വളരെയധികം നന്ദി. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രസന്റേഷൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കേൾക്കാൻ ഒരു രസമുണ്ട്, കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ട്.
0: താങ്ക് യു, താങ്ക് യു.
1: ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക, അതിനാലാണ് കൂടുതൽ ശ്രോതാക്കളെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ.
0: ഓക്കെ, എല്ലാരും പിടിച്ചു വെക്കുന്നു. അനിലയും കൂടെ കാണുക, നമ്മളോടൊപ്പം നമ്മൾ എല്ലാരും പിടിച്ചു വെക്കുന്നതായിരിക്കും സന്തോഷം. അപ്പൊ അനിലയെ പോലുള്ള കോളേഴ്സും നമ്മളെ വിളിക്കുക. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0484242801, 0484242801 എന്ന നമ്പറിൽ. അപ്പൊ നമ്മളിപ്പോ ട്രാക്ക് എന്ന മഴയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഴ വരുമ്പോ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി നല്ല ട്രാക്ക് തന്നെ ഇട്ട് കൊടുക്കണ്ടേ? അതിപ്പോ ഒരു അടിപൊളി ട്രാക്ക് തന്നെ ആയിക്കോട്ടെ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 10 സെക്കൻഡ്. അപ്പോൾ നമ്മളോടൊപ്പം അടുത്ത കോളർ ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേരെന്താണ്?
1: ഷാജി.
0: ഷാജി, ഷാജി എവിടെന്നാ വിളിക്കുന്നേ? ഏലൂർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? കച്ചവടമാണ്. എന്തിന്റെ കച്ചവടം? ഒക്കെ കച്ചവടം കടയാണോ അതോ വേറെന്തെങ്കിലും ബിസിനസ് ആണോ? കടയാണ്. ആ, അപ്പം ഇപ്പൊ എങ്ങനെയുണ്ട് മഴക്കാലമൊക്കെ കച്ചവടം? ബാധിക്കുന്നുണ്ടല്ലേ.
2: എന്താണ് കട? പലചരക്ക് സാധനങ്ങളാണോ? അത്രേ ഉള്ളൂ?
0: അതിന്റെ ഹോൾസെയിൽ അങ്ങനത്തെ ബിസിനസ്? ഓക്കെ. അപ്പം എന്തായിരുന്നാലും മത്സരം ആരംഭിക്കുന്നതിന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഷാജിയുടെ. ഇപ്പൊ ഈ നമ്മുടെ ഈ ഇന്ധനത്തിന് വില കൂടുന്നുണ്ട്, ബാക്കിയുള്ള സംഭവങ്ങൾക്കെല്ലാം വില കൂടുന്നു വരുന്നുണ്ട്, ഗ്യാസിനൊക്കെ വില കൂടുന്നുണ്ട്. അപ്പം ഈ സ്വാഭാവികമായിട്ട് ഇനി നമ്മുടെ സാധനങ്ങൾക്കും ഈ ഉരുളക്കിഴങ്ങിന് സവാളയൊക്കെ വില കൂടി വരുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് മാർക്കറ്റിംഗിലെ ഒരു സ്ഥിതിഗതികൾ? ഇപ്പൊ അധികം ബാധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ സവാള ഉരുളക്കിഴങ്ങിനൊക്കെ? അത്രയല്ലേ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായിരുന്നാലും ആ നമ്മുടെ ചേട്ടന്റെ ബിസിനസ്സിൽ അതിൽ തിരിച്ചിട്ടെടുത്തിട്ട് വളരെയധികം അങ്ങനെ ബാധിച്ചില്ല, ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമുള്ള മത്സരമാണ്. അപ്പം ചേട്ടൻ റെഡിയല്ലേ? അപ്പം ഷാജി ചേട്ടനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്, ഏലൂർ ഉള്ളത്. അപ്പം ഇനി ഷാജി ചേട്ടൻ മലയാളത്തിൽ മാത്രം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: ഹലോ,
0: നിങ്ങൾ രണ്ടുപേരും ഹലോ പറഞ്ഞ് മത്സരത്തിൽ ഔട്ടാക്കരുത്. ഷാജിച്ചേട്ടൻ മലയാളത്തിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ മത്സരം ആരംഭിച്ചു എന്ന് പറഞ്ഞു, അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് തരിക, കാരണം പെട്ടെന്ന് ഒരാളുടെ ശബ്ദം കേട്ടപ്പോഴേക്കും തന്ന ഇതാണ്. മത്സരം ആരംഭിച്ചു, ഇനി മലയാളത്തിൽ മാത്രമേ രണ്ടുപേരും സംസാരിക്കാവൂ. രണ്ടുപേരും അല്ല, ഒരാള്. സോറി,
2: ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ കളമശ്ശേരി ഏലൂർ, കളമശ്ശേരി ഏലൂർ അല്ലേ? അവിടെ എവിടെയാണ്? ഫാക്ടറിന്റെ ഒക്കെ അടുത്താണോ? ഏതിന്റെ വടക്കുവശം?

0: ഓക്കെ. അപ്പൊ വടക്കുവശത്ത് അപ്പൊ എവിടെ എന്താണ് കട? ഹോൾസെയിൽ അല്ലേ ചെയ്യാറ്?
1: കട തൃപ്പൂണിത്തുറ ചന്തയിലാണ്.
0: ആ, തൃപ്പൂണിത്തുറ മാർക്കറ്റിലാണ് അല്ലേ. അപ്പൊ അവിടെ എവിടെയാണ് ലൊക്കേഷൻ? ആ,
1: തൃപ്പൂണിത്തുറ ചന്ത.
0: ചന്തയിലെ ഏത് ഭാഗത്തായിട്ട് വരും?
1: ചന്തയിൽ തന്നെയാണ് കട.
0: ചന്തയിൽ തന്നെയാണല്ലേ.
2: ചേട്ടാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, ഒരു മകൻ, ഒരു മകള്.
2: മകനും മകളും എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത്?
1: മകൻ ആലുവയില് കച്ചവടമാണ്.
2: കച്ചവടമാണോ? വലിയ കുട്ടിയാണോ? ഓക്കെ, എന്ത് എന്ത് കച്ചവടമാണോ? ഷോപ്പ് തന്നെയാണോ? ഓക്കെ, തേങ്ങാക്കടയാണ്. ഓക്കെ, ആ പിന്നെ മകൾ എന്ത് ചെയ്യുന്നു?
1: മകള് ബിരുദ വിദ്യാർത്ഥിയാണ്.
2: ഏത് കോളേജിലാണ് പഠിക്കുന്നത്?
1: ആലുവയില് സേവേഴ്സ് കോളേജ്.
2: ഓക്കെ, ശരി. അപ്പൊ നേരത്തെ ഷോപ്പ് എന്നുള്ള പേര് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഇപ്പൊ കോളേജ് എന്നുള്ള പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങളായതിനു ശേഷം എന്തായാലും നമ്മുടെ ഇപ്പൊ ഷാജി ചേട്ടൻ മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു മത്സരിച്ചു. അപ്പൊ അതിനിടയിൽ ഷോപ്പ് വന്നപ്പോഴും ഞാനങ്ങ് വിട്ടതാണ്. അതിനിടയിൽ ഇതും കൂടി കഴിഞ്ഞപ്പോഴേക്കും കോളേജും പറഞ്ഞിട്ട് ചേട്ടൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. നമുക്ക് എന്തായാലും ഷാജി ചേട്ടൻ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ ഷാജി ചേട്ടൻ നീ വീണ്ടും വിളിക്കുക, ചേട്ടൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഷാജി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കാര്യം പറഞ്ഞു വന്നപ്പം അങ്ങ് ആദ്യം ഇടയ്ക്ക് ഒന്ന് ഇത് ചെയ്തു. അപ്പം ഞാനത് കേട്ടെങ്കിലും അങ്ങനെയല്ല ഷാജി ചേട്ടൻ പറഞ്ഞല്ലേ ഒരിക്കൽ കൂടി പറയട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കും അങ്ങനെ പ്രശ്നം വന്നതാണ്. പക്ഷേ ഷാജി ചേട്ടൻ നമ്മുടെ സ്ഥിരം നന്നായിട്ട് പറഞ്ഞു. കാരണം എന്താ പറയുക, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള നമുക്ക് എന്ന് പറയുന്നത് രാവിലെ മുതൽ നമ്മുടെ സ്റ്റേഷൻ ആരംഭിക്കുന്ന മുതൽ ഇങ്ങനെ കാര്യങ്ങൾ കേട്ട് അല്ലെങ്കിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടി ഉള്ള ആൾക്കാരൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ശ്രോതാവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
0: അപ്പം നമ്മുടെ അനിൽ ചേച്ചിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ വേറൊരാൾ കോൾ ചെയ്യുന്നുണ്ട്.
2: നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണത്? ഹലോ, ആ കോള് ബ്രേക്ക് ആയി പോയി. അപ്പം
0: സ്വാഭാവികമായിട്ടും നമ്മുടെ റെക്കോർഡ് ഒരു 3 മിനിറ്റ് അനിൽ ചേച്ചി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ ആരെങ്കിലും വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101.
2: അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോൾസിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 0484242481 എന്ന നമ്പറിലെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ ശേഷം മലയാളത്തിൽ മാത്രം നന്നായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായ മലയാളത്തിൽ ഉത്തരം നൽകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏക പണി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം സംസാരിക്കുന്ന മലയാളത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം നന്നായിട്ട് അറിയാമെന്നുള്ളത് പറയാം. അപ്പം മലയാളത്തിൽ വിളിക്കാൻ താല്പര്യമുള്ളവർ എന്തായിരുന്നാലും വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു തവണ വിളിച്ചിട്ട് കട്ടായി പോയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ട, ബിസിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങളുടെ കോളിനായി നമ്മൾ വെയിറ്റിംഗ്. സോ നമുക്ക് അതിന് മുമ്പ് പറഞ്ഞു പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ സ്കൂളൊക്കെ തുറന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരിച്ചെന്നെ തുറന്നിട്ട്. അപ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ബാഗും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള നമ്മൾ കിറ്റ് ഫുഡ് കിറ്റൊക്കെ കൊടുക്കുമല്ലോ തിരിച്ചെന്നെ തുറന്നിട്ട്, അതിലുള്ള ഒരു ട്രെൻഡാണ് സംഭവം. ഇപ്പം പിള്ളേരൊക്കെ കൊറിയൻ ട്രെൻഡിലേക്കുള്ള ബാഗും
0: ഇത് ഇപ്പൊ തുടങ്ങിയതെല്ലാം തോന്നുന്നു എനിക്ക്. കഴിഞ്ഞ 2 വർഷമായിട്ട് കൊറിയൻ ട്രെൻഡ് വളരെ സജീവമായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ എനിക്ക് തോന്നുന്നു കേ പോപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തിലാണ്. അപ്പൊ അവര് കൊറിയൻ ബാൻഡുകളുടെ ഫോട്ടോ വെച്ച ബാഗുകളൊക്കെ ആവശ്യപ്പെട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ
2: സാഹചര്യത്തിൽ വീണ്ടും ഒരു കോൾ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആ ആരാണിത്? മഹിമ.
0: സംസാരിക്കാമോ മഹിമ?
2: മഹിമ എടുത്ത് രണ്ട് കാര്യങ്ങൾ, ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ആവശ്യം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മഹിമയുടെ ഒറ്റ കാര്യം പറയാം, അവിടെ റേഡിയോ വെക്കാൻ പാടില്ല. ശരി, റേഡിയോ ഓഫ് ചെയ്യണം. കാരണം ഇപ്പോഴും പ്രതിധ്വനി മാത്രമാണ് മഹിമ കോൾ വിളിക്കുമ്പോഴേക്കും കേൾക്കാറുള്ളത്. ശരി, റേഡിയോ ഓഫ് ചെയ്യണം, ഇപ്പൊ കേൾക്കുന്നില്ല. അപ്പൊ മഹിമ മലയാളത്തിൽ സംസാരിക്കും. മഹിമ സ്ഥിരം ശ്രോതാവാണ്, മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ റെഡിയാണല്ലോ. ശരി, അപ്പൊ ഇനി ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മലയാളത്തിൽ മാത്രം ഉത്തരം തരിക. യുവർ ടൈം സ്റ്റാർട്ട് നൗ.
0: മഹിമ, മഹിമയുടെ പേര് എം വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എം ൽ എൻഡി ആണല്ലോ. അല്ല, സോറി, മലയാളത്തിൽ പറയുമ്പോ മഹിമ എന്നാണല്ലോ. മാ. അപ്പോ എം ഇംഗ്ലീഷ് ലെറ്റർ ആൽഫബറ്റ് എം വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എം വെച്ച് അവസാനിക്കുന്ന ഒരു വാക്ക് പറഞ്ഞേ. ഓർമ്മ കിട്ടുന്നില്ലേ? ആലോചിച്ച് പറഞ്ഞാ മതി. ഒന്നും ഓർമ്മ വരുന്നില്ല. ഏതൊക്കെ ആൽഫബറ്റ്സ്? ഐ മീൻ അങ്ങനെ, അതായത് ഒരു ആൽഫബറ്റിൽ തുടങ്ങി അതേ ആൽഫബറ്റിൽ അവസാനിക്കുന്ന ഏതെങ്കിലും വാക്കുകൾ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഒന്നും ഓർമ്മ വരുന്നില്ല. മഹിമ എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കുകയാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണോ, ജോലി കഴിഞ്ഞിട്ടാണോ? വീട്ടിലിരുന്ന്. വർക്ക് ഫ്രം ഹോം ആണോ?
2: അയ്യോ, അപ്പൊ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം? എപ്പോ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ എന്താണ് ജോലി സ്പെഷ്യലൈസ് ചെയ്യുന്നത്? എന്ത് ജോലിയാണ്? എപ്പോ വേണമെങ്കിലും എണീറ്റ് ഞാൻ ജോലി ചെയ്യുന്നു പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും? അങ്ങനെ എന്ത് യന്ത്രമാണ് പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം, ആ ജോലി കൊള്ളാലോ.

0: അങ്ങനെയൊന്നുമില്ല.
1: അങ്ങനെയൊന്നുമില്ല.
0: എന്താണ് ജോലി, എങ്ങനെയാണ് വർക്ക്, എങ്ങനെയാ വർക്ക് ചെയ്യാറ്?
2: അതെപ്പോ ഞാൻ ചെയ്യാം.
0: അല്ല, അത് മനസ്സിലായി. എന്താ, ഐ ടി ആണോ?
2: അല്ല,
0: ആ പിന്നെ എന്താണ്, എന്ത് തരം ജോലിയാണ് ചെയ്യുന്നത്?
1: ചെയ്യുന്ന ജോലിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊന്നും അല്ല, അതല്ലേ ജോലിയുടെ പേര്? ചോദിക്കുന്ന എല്ലാത്തിനും അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് ജോലിയുടെ പേര്. കൃത്യമായ ഉത്തരം തരണം മഹിമ. ഏ,
2: കല്യാണം നോക്കുന്നില്ലേ?
1: കല്യാണം നോക്കുന്നില്ലെന്നോ? ആ, ഒരു കൊച്ചുണ്ട്, അവളുടെ കല്യാണം നോക്കുന്നുണ്ട്. തിരിച്ചെൻ്റെ അടുത്ത് മിക്കവാറും വലുതായിട്ട് വരുമ്പോൾ അതിന്റെ കല്യാണം നോക്കുന്നുണ്ട്. തിരിച്ചെൻ്റെ അടുത്തിട്ട് തിരിച്ച് ഓ, ഞാൻ എന്റെ കല്യാണം നോക്കുന്നില്ലേ എന്ന് തിരിച്ചെൻ്റെ അടുത്ത്. ഞാൻ
0: വിചാരിച്ചു
1: എന്റെ ഇനി കുഞ്ഞിനുമല്ല, ഇനി വലുതായിട്ട് ഇനി കല്യാണം നോക്കേണ്ട ആവശ്യമല്ലോ വരുമെന്നുള്ളത് തിരിച്ചെൻ്റെ അടുത്തിട്ട്. അതെ, എന്തായാലും മഹിമ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഈ കല്യാണം നോക്കുന്നവരുടെ കാര്യം അതുകൊണ്ട് ഒരു കാര്യം പറയാം മഹിമ. ഈ കല്യാണം നോക്കുന്നവരുടെ കാര്യം ഇവരെ വിളിക്കുവോ? ഇവരെ വിളിച്ച് ഡീറ്റെയിൽസ് എടുക്കുവോ? എന്നിട്ട് നിങ്ങളാണോ കംപ്ലീറ്റ് ഇത് കൊടുക്കുന്നത്?
0: അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിലുള്ള ഡിമാൻഡുകൾ? പെൺകുട്ടികൾക്ക് ഏത് തരം ആൺകുട്ടികൾ വേണമെന്നാണോ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഏത് തരം പെൺകുട്ടികൾ, അങ്ങനെയൊക്കെ ഡിമാൻഡുകൾ ഉണ്ടോ?
1: അങ്ങനെയൊന്നും
0: ജോലി, എങ്ങനത്തെ ജോലിയാ ഇപ്പൊ, സാലറി അങ്ങനെയൊക്കെ നോക്കുവോ? അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു
1: സംസാരിക്കുമോ?
0: ഈ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന സമയം ഒന്നും കൂട്ടില്ല,
1: ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മഹിമയെ വീണ്ടും എടുത്തിട്ട് മഹിമയിൽ നിന്ന് അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ കൃത്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തല്ലേ വിജയിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാര്യം ചോദിക്കുന്നത് കൃത്യമായിട്ട് മലയാളത്തിൽ ഉത്തരം തരൂ.
0: ഒന്നും പറയാറില്ല.
1: ഹലോ,
0: ആണോ? ഓക്കെ, അപ്പൊ ഒരു ഡിമാൻഡും ഇല്ലാതെയാണ് ആൾക്കാര് കല്യാണം ആലോചിക്കുന്നത് എന്നാണോ മഹിമ പറയുന്നത്? ഓക്കെ,
1: മഹിമ ഏത് സ്കൂളിലാണ് പഠിച്ചേ? കാക്കനാട്. ഏത് സ്കൂളിലാ പഠിച്ചേ മഹിമ? ഏത് സ്കൂളിലാ പഠിച്ചേ? ഇത് നമുക്ക് മഹിമ തൽക്കാലം എന്ത് പറയാ, മഹിമ ഈ അത് പറയാൻ പറ്റത്തില്ല, ഇത് പറയത്തില്ല, അതെങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങൾ നമുക്ക് സ്വീകരിക്കാനും പറ്റത്തില്ല. കാരണം മഹിമ എന്നുള്ള ഒരു ഇത്രയും ശ്രോതാക്കൾ വിളിച്ചപ്പോഴേക്കും ബാക്കി എല്ലാവരും കൃത്യമായ ഉത്തരം നൽകുമ്പോഴേക്കും മഹിമ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇത് പറയാൻ പറ്റത്തില്ല എന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. മത്സരം തുടരാൻ വേണ്ടി പറ്റത്തില്ല.
0: ശരി, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് വഴിയല്ല, നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞ് അതില് ഫുള്ള് മലയാളത്തിൽ പറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഗെയിം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ നമ്മുടെ 2 മിനിറ്റ് സമയം പോയതുകൊണ്ട് ഇത് നമുക്കൊരു മത്സരമായി കണക്കാക്കാൻ പറ്റില്ല.
1: അപ്പം ശരി മഹിമ, താങ്ക്സ് ഫോർ കോളിംഗ്. കാരണം നമുക്ക് എന്താ പറയുക, മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുക. നമുക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നുള്ള സംഭവങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. പ്രത്യേകിച്ച് ആ അതെ, നമ്മൾ പിന്നെ നേരത്തെ എന്തോ പറഞ്ഞിരുന്നല്ലോ, എംഒച്ച് സ്റ്റാർട്ട് ചെയ്ത് മാമച്ച് സ്റ്റാർട്ട് ചെയ്ത് മാമച്ച് അവസാനിക്കണം. എംഒച്ച് സ്റ്റാർട്ട് ചെയ്ത് എംഒച്ച് മാമാങ്കം
0: മലയാളം.
1: അപ്പൊ മലയാളവും മാമാങ്കവും, മലയാളത്തിലെ മാമാങ്കത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പം അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കോൾ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. സനീഷ് ആണ്.
0: ആരാണ്?
3: സനീഷ്.
1: ആ സനീഷ്, എവിടെ നിന്നാ വിളിക്കുന്നേ?
3: ഞാൻ മലപ്പുറം ജില്ലയിലെ അരീക്കോടിന്റെ അടുത്ത് കൊല്ലംപടി.
1: ആ മലപ്പുറം ജില്ലയിൽ ഇപ്പം നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പം എന്തായിരുന്നാലും സനീഷ് എന്ത് ചെയ്യുന്നു? എന്തിന്റെയാണ്? ചിപ്സ്. ചിപ്സ്, ഓക്കെ ഓക്കെ ഓക്കെ. ആ വാഴക്കപ്പൊരി. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ എന്താ സംഭവം അറിയാമോ? ചിപ്പ് ചിപ്പ് എന്ന് പറഞ്ഞ ഇത് കേട്ടപ്പോഴേക്കും, തിരിച്ചേറ്റത്ര പറഞ്ഞപ്പോഴേക്കും ചിപ്പ് എന്ന് കേട്ട കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് വിചാരിച്ചു റിയർ ഉള്ള ചിപ്പ് വല്ലതും ആണോ എന്നുള്ള സംഭവമാണ് വിചാരിച്ചത്. തിരിച്ചേറ്റത്ര
3: വാഴക്കപ്പൊരിയുടെ കടയിൽ വർക്ക് ചെയ്യുക.
1: ഓക്കെ, നല്ല മഴയുള്ള സമയമൊക്കെയാണ്, ഈവനിങ് ആണ്. അപ്പം ഈ ഒരു സമയം വരുമ്പോഴേക്കും വാഴക്കപ്പം കഴിക്കാനും ചിപ്സും. അതെ അതെ അതെ അതെ അതെ. എന്തായിരുന്നാലും നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ. ഈ പറഞ്ഞു വളരെ ആവശ്യത്തിരുന്നതാണ്. വാഴക്കപ്പത്തിന്റെയും ചിപ്സിന്റെയും ആവശ്യം, എനർജി കുറഞ്ഞു. നമുക്ക് മലയാളം മാത്രം സംസാരിക്കാനുള്ള സമയം ഇവിടെ ആരംഭിക്കുന്നു. മലയാളത്തിലേക്കുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മലയാളത്തിൽ മാത്രം സംസാരിക്കുക ചോദിക്കുന്നതിന്.
0: എത്ര തരം ചിപ്സുകളാണ് കടയിലുള്ളത്?
3: അവിടെ ഒരു 3 തരം ചിപ്സുകളൊക്കെ ഉണ്ടാവും.
0: കഴിഞ്ഞു, മതി മതി. ചിപ്സ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കല്ലേ?
1: അല്ല, ചിപ്സിന് ഞാൻ പറയുന്ന ഒരു ചാൻസ് കൂടി കുറേ. ഇനി ചിപ്സ് എന്ന് പറയരുത്.
0: ഓക്കെ,
1: ആ പറഞ്ഞോ, എത്ര തരം ചിപ്സുകളുണ്ട്?
3: ഒരു 4 തരം വാഴക്കപ്പൊരികൾ അവിടെ ഉണ്ടായിരിക്കും.
0: അതെങ്ങനെയാണ്, എങ്ങനെയാ പഴുത്ത, അങ്ങനെയോ? എങ്ങനെയാണ് 4 തരം, എങ്ങനെയാണ് ചിപ്സ്? ബനാന

0: ചിപ്സ്
1: പഴ
0: നാല്.
1: ആ അതെ അതെ നേന്ത്രക്കായയുടെ ചിപ്സ് പഴുത്തിട്ടുള്ളത്.
0: ആ പിന്നെ മിക്സർ ഉണ്ടോ?
1: മിക്സ്ചർ ഇല്ല.
2: അടുത്ത അതിന് എന്താണ് ഇനി മലയാളത്തിലുള്ള വാക്ക് എന്താണെന്നുള്ളത്?
0: മിക്സ്ചർ ഒരു ഇംഗ്ലീഷ് വാക്കാണ്.
1: പക്ഷെ അതിന് മലയാളം എന്തുള്ളതാണ്?
2: മിക്സ്ചർ വെച്ചാൽ നമ്മളത് പറഞ്ഞു പോട്ട്, അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൂടി ഞാൻ വീണ്ടും പറയുന്നു, ഒരു അവസരം കൂടി കൂടെ തിരിച്ചിട്ട് തിരിച്ചിട്ട്. ശരി, അപ്പൊ ഇത് ഇനി ചോദിക്കേണ്ട, അത് ഒരു കിലോ ചിപ്സിന് എത്രയാണ് വില?
1: ഒരു കിലോ,
2: ഒരു കിലോ, കിലോ എന്നുള്ളത് വീണ്ടും, ഒരു കിലോ
1: 300 രൂപ വരും.
2: രൂപ
1: 300 രൂപ
2: വരും. ഞാൻ എന്നും പറഞ്ഞില്ലേ, പറഞ്ഞോ. ഞാൻ പറഞ്ഞു കാര്യം അറിയാൻ, 300 രൂപയാണ് വരുന്നത്. ഇപ്പൊ വില കൂടിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, വില കൂടി. ഏത് സ്കൂളിലാണ് പഠിച്ചേ?
1: ഞാനിവിടെ വടശ്ശേരി സ്കൂളിലാണ്, വിദ്യാലയത്തിലാണ് പഠിച്ചത്.
2: സന്തോഷം, വടശ്ശേരി സ്കൂളിൽ പഠിച്ചല്ലോ എന്തായിരുന്നാലും. ശരി, അപ്പം കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റി. ഇനി ഞാൻ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ശ്രദ്ധ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. എന്തായാലും വിളിച്ചാലും വളരെയധികം സന്തോഷം കേട്ടോ. ഇനിയും വിളിക്കണം. സ്കൂള് ഇംഗ്ലീഷ് ആണ്, കുഴപ്പമില്ല. ഇടയ്ക്ക് എന്തൊക്കെ ഇവിടേക്ക് പറഞ്ഞു എന്നാലും നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റിയല്ലോ. ഇനിയും വിളിക്കാം കേട്ടോ. താങ്ക് യു, താങ്ക് യു. അപ്പൊ സനീഷിനോട് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ചില കോളേഴ്സ് അങ്ങനെയാണ്, തിരിച്ച് അവരുടെ ഒരു സന്തോഷം അവരോട്, നമ്മൾ നമ്മൾ നമ്മളെ കേൾക്കുന്നത് അവർക്ക് സന്തോഷം, അവരോട് സംസാരിക്കുന്നത് നമുക്ക് സന്തോഷം.
0: ആപ്പ് വഴിയൊക്കെ കേൾക്കുകയാണ്,
2: അതെ, മലപ്പുറത്ത് നിന്ന്. അപ്പം എന്തായിരുന്നാലും ആപ്പുവഴി കേൾക്കുന്നവർക്കും ഡയറക്റ്റ് കേൾക്കുന്നവർക്കും വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ, നിങ്ങളുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആകാശവാണി കൊച്ചി FM 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 41 മിനിറ്റും 52 സെക്കൻഡും. അപ്പോൾ നമ്മളിന്ന് മലയാളത്തിൽ മാത്രം സംസാരിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു സെഗ്മെന്റാണ് മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് വെച്ചിരുന്നത്. അപ്പം നമ്മുടെ ഒരു ശ്രോതാവ് ഇപ്പോൾ ലൈനിലുണ്ട്. നമസ്കാരം, ആരാണ്? ഹലോ.
1: ഹലോ
2: ഹലോ, ആരാണ്?
1: നന്ദന.
2: നന്ദന, എവിടെന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ചിറ്റൂർ വടുതല.
2: വടുതലേന്നല്ലേ.
0: എന്ത് ചെയ്യുന്നു നന്ദന?
1: ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നു.
0: നേഴ്സിംഗിന് പഠിക്കുന്നു. ഓക്കെ, എവിടെയാണ് പഠിക്കുന്നത്? ഇവിടെ എറണാകുളത്ത് തന്നെയാണോ?
1: അല്ല, മൈസൂർ.
0: മൈസൂരിലാണ് പഠിക്കുന്നത്.
2: അപ്പൊ വീടാണോ വടുതലയിൽ? വീടാണോ?
1: ആ, ചിറ്റൂരാ വീട്.
2: ആ, ചിറ്റൂര്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ വന്നതാണോ?
1: അല്ല, എനിക്കൊരു ഒരു പരിക്ക് പറ്റി, അപ്പൊ അതിനെ തുടർന്ന് വന്നു.
2: ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ?
1: ഓക്കെ ആയി, വരുന്നു.
0: ഓക്കെ, എത്രയും പെട്ടെന്ന് ആ പരിക്ക് ഭേദമാകട്ടെ, നമ്മളും പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ മത്സരം അറിയാലോ, മലയാളത്തിൽ മാത്രം സംസാരിക്കുക, ഉത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ കൃത്യമായിട്ടുള്ള ഉത്തരം തരിക, അത് മലയാള ഭാഷയിൽ മാത്രം. മത്സരത്തിലേക്ക് കടക്കാം. നന്ദനയ്ക്ക് വേണ്ടിയുള്ള സമയം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: അപ്പൊ നന്ദന, ഈ നഴ്സിംഗിന്റെ എങ്ങനെയാണ്, നഴ്സിംഗിന്റെ കരിയർ എങ്ങനെയാണ്? ഇപ്പൊ നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് ജോലി കിട്ടുന്നുണ്ടോ?
1: ജോലി ഉണ്ട്, ജോലി സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ
2: ആണല്ലേ. എന്താണ് ഇവിടെ ഒന്നും പഠിക്കാതെ മൈസൂർ പോയി പഠിച്ചത്?
1: ഇവിടെ ഒന്ന് പണം,
2: പൈസ.
1: പൈസ അതാണ് നമുക്ക്.

0: ഹലോ.
1: പൈസ ഇല്ല, അതുകൊണ്ടാണ്,
0: അതെ,
1: പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ പഠിച്ചില്ല. അതിനു പകരം
0: മൈസൂര് ഫീസൊക്കെ കുറവാണോ?
1: അത് നമ്മൾ നോക്കി നോക്കിയിട്ടാണ് കയറിയത്. നോക്കി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിട്ട് കയറി.
2: അപ്പൊ ഏത് കോഴ്സാണ് നഴ്സിംഗിന് മുമ്പ് പഠിച്ചത്?
1: ഞാൻ വേറെ കോഴ്സും പഠിച്ചതാ.
2: കോഴ്സ് ഇല്ല, ആദ്യം തന്നെ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഇനി മത്സരത്തിൽ നിന്ന് ഔട്ടായി. പക്ഷെ എന്നാലും ഏത് കോഴ്സാണ് പഠിച്ചത് നഴ്സിംഗിന് മുമ്പ്?
1: ഒന്നും പഠിച്ചില്ല.
0: അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ
2: നേരെ
0: പോയോ?
2: പോവാണ് ചെയ്തത്.
1: ആ അതെ.
2: അപ്പൊ എന്തായിരുന്നാലും ഈ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ അല്ലേ, പരിക്ക് മാറ്റി ഓക്കെ ആവട്ടെ, നമ്മളും പ്രാർത്ഥിക്കാം. ഇനിയും വിളിക്കണം കേട്ടോ.
0: ഓക്കെ നന്ദന, ശരി.
2: നന്ദനയാണ് വിളിച്ചത്. നന്ദന ഇങ്ങനെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഒരു പരിക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നഴ്സിംഗ് ആദ്യം നിങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ തുടങ്ങി നഴ്സിംഗ് പറഞ്ഞു. പക്ഷെ ആദ്യം തുടക്കമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടപെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ചില സമയങ്ങൾ അങ്ങനെയാണ്, നമുക്ക് സംസാരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർ ആയിരിക്കുമ്പോഴേക്കും ചില സമയങ്ങൾ അങ്ങനെ പറ്റാറുണ്ട്. പക്ഷെ വളരെ എളുപ്പമായിട്ട് പലർക്കും സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ വിജയിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരാള് അനില ചേച്ചിയാണ് നമ്മുടെ വിജയിയായിട്ട് നിൽക്കുന്നത്. കാരണം മലയാളത്തിൽ വളരെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൃത്യമായിട്ടുള്ള ഉത്തരം മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കാണ് അനില ചേച്ചിയുടെ റെക്കോർഡിനെ പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നത്? അതേപോലെ
0: ഒരു 3 മിനിറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞതും കോൾ വന്നു.
2: അടുത്ത കോള് നമുക്ക് വന്നിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണിത്? പേരെന്താണ്? അല്പം ഒന്ന് ഉറക്കെ ഒന്ന് സംസാരിക്കാമോ? ഉച്ചത്തിലൊന്ന് സംസാരിക്കാം. ഇപ്പൊ കേൾക്കാം. എന്ത് ചെയ്യുന്നു? ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പെട്ടെന്ന് വയ്യായ്മയൊക്കെ ഓക്കെ ആവട്ടെ. കാരണം അവിടെ മഴയൊക്കെ ഉണ്ടോ? പേടിക്കാതെ, എനിക്ക് തോന്നുന്നു മത്സരം ആരംഭിച്ചിട്ടില്ല. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് മത്സരം ആരംഭിച്ച അല്ല, നമുക്ക് കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ ശരി ശരി,
0: കേൾക്കാറുണ്ടോ റേഡിയോ? എപ്പോഴും കൂടെ ഉണ്ടോ? സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ടപ്പോ?
3: ഇല്ല, മകളുണ്ട്, മകനുണ്ട്, ഭാര്യയുണ്ട്.
2: എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയുക.
3: ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോകാൻ പറ്റില്ല, കുളി കഴിഞ്ഞൊക്കെ എടുക്കാറുണ്ടായി. അത് കാരണം റേഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കാം.
2: ശരി ശരി, അവരെല്ലാം അന്വേഷിച്ചായിട്ട് പറയുക എന്തായിരുന്നാലും. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കാം. ചേട്ടൻ റെഡി അല്ലേ?
3: പരിപാടി കേൾക്കാറുണ്ട്.
2: ഓക്കെ, അല്ല നമുക്ക് മത്സരത്തിലേക്ക് കടക്കാമല്ലോ, മലയാളം മാത്രം സംസാരിക്കുന്ന മത്സരത്തിലേക്ക് കടക്കാമല്ലോ.
3: കുഴപ്പമില്ല,
2: കടക്കാം. ഇനി അപ്പൊ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ചേട്ടാ, മഴ എങ്ങനെ പോകുന്നു? മഴ അവിടെ ഉണ്ടോ?
3: കുറച്ച് നേരത്ത് വന്നു, ഒരു നല്ല എരമ്പലോടുകൂടി വന്നു.
2: ഓക്കെ, ഒരു ദിവസത്തില്?
0: അപ്പൊ വീട്ടിലുള്ളവർ പുറത്ത് പോയിരിക്കാന്നല്ലേ പറഞ്ഞേ?
3: ഇല്ല, വീട്ടിലുള്ളവർ
0: എല്ലാരും ഉണ്ടോ? അവിടെ
2: എല്ലാരും ഇവിടെ ഉണ്ട്.
0: ഓക്കെ, അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ മക്കളൊക്കെ റെയിൻ കോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
3: അവര് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്.
0: വാങ്ങി വെച്ചിട്ടുണ്ടോ? ഏത്? ഇപ്പോഴത്തെ മറ്റേ കവർ പോലത്തെ പോഞ്ചോ ടൈപ്പ് അങ്ങനത്തെ ആണോ?
3: ₹150
0: അല്ലേ.
2: ചേട്ടാ, ഇപ്പൊ ഒരു ദിവസം ചേട്ടൻ ആരംഭിക്കുന്നത് ഇപ്പൊ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ, അതോ ടി വി കാണാറുണ്ടോ, റേഡിയോ കേൾക്കാറുണ്ടോ? ഏതാണ് ഏറ്റവും കൂടുതൽ ചേട്ടൻ ഒരു ദിവസത്തിൽ കൂടുതലുള്ള മാധ്യമ സ്ഥാപനം? റേഡിയോ,
3: മാധ്യമം, മനോരമ വായിക്കാൻ പോകും.
2: ഓക്കെ, വായിക്കാറുണ്ട്, പത്രം വായിക്കാറുണ്ട്, ന്യൂസ് പേപ്പർ. എല്ലാ പേജും ഏത് പേജാണ് കൂടുതൽ ഫുള്ള് വായിച്ചു തീർക്കുന്നത്? അത് എല്ലാ പേജും കൂടുതൽ വായിച്ചു തീർക്കുമോ? എല്ലാ പേജും വായിക്കും അല്ലേ. ശരി, എല്ലാ പേജും കൃത്യമായിട്ട് വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ.
0: പേജ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കല്ലേ? പേജ് എന്ന് പറഞ്ഞതേ.
2: ഈ താളുകൾ മറിച്ച് നോക്കിയപ്പോഴേക്കും

0: ചേട്ടൻ അങ്ങനെ പറഞ്ഞതാണ് തിരിച്ചെന്നാലും ചേട്ടനോട് നമുക്ക് മത്സരം കണ്ടിന്യൂ ചെയ്യാം തിരിച്ചെടുത്തിട്ട്. അപ്പം ചേട്ടൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, മക്കൾ എന്ത് ചെയ്യുന്നു?
1: പഠിപ്പൊന്നുമില്ല.
0: ഇല്ല. ഓക്കെ, അവർ ജോലിക്ക് പോവാണോ?
1: ജോലിക്ക് മോൻ പോണ്ട്.
0: ഓക്കെ, എന്ത് ജോലിക്കാ പോകുന്നേ?
1: മോന് ഈ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ മുകളില്,
0: മുകളിൽ കറങ്ങുന്ന സാധനം,
2: എന്താണ്
0: അതെന്താണ്?
1: അതിന്റെ അങ്ങനെ ഈ കറങ്ങണ സാധനത്തിന് അടിയിലൊരു സാധനം ഉണ്ട്, അത് മാറ്റി വെച്ചിട്ട്.
2: എനിക്ക് മനസ്സിലായില്ല, എന്ത് സാധനാണ്?
1: അത് ഈ ഇലക്ട്രോണിക്കിന്റെ
0: ഇലക്ട്രോണിക്. ഓക്കെ, വീണ്ടും ഒരു വാചകം കൂടി, ഇലക്ട്രോണിക് എന്നുള്ള വാചകം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം എന്തായിരുന്നില്ല, അങ്ങനെയൊന്നുമില്ല, കാര്യം അറിയാൻ വേണ്ടി. അത് എന്താണ് ആ, ഞാൻ പെട്ടെന്ന് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ആകാശത്തേക്ക് നോക്കിയിരിക്കുക, എന്താണ് ആ വാഹനം ഇനി പറയാമോ?
2: ഫാൻ.
0: ഫാനോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, മത്സരം കഴിഞ്ഞു, കണ്ട് രണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ച കാരണം മത്സരത്തിൽ നിന്ന് ഇങ്ങനെ. ആ, ഓ, അതിന്റെ അതിന്റെ

0: അത് എന്താണ് ആ ഞാൻ പെട്ടെന്ന് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ആകാശത്തേക്ക് നോക്കിയിരിക്കുക, എന്താണ് ആ വാഹനം? ഇനി പറയാമോ? ഫാനുവോ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, മത്സരം കഴിഞ്ഞു, കണ്ട് രണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ച കാരണം മത്സരത്തിൽ നിന്ന് ഇങ്ങനെ. ഓ അതിന്റെ അതിന്റെ ആ ചേട്ടാ ഓക്കെ. പെട്ടെന്ന് ചേട്ടാ കറങ്ങി, ഞാൻ ഇങ്ങനെ വേറെ എന്താണ് സംഭവം ഉള്ളതിൽ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ രേഷ്മയ്ക്ക് കൃത്യമായിട്ട് പിടികിട്ടിന്ന് തോന്നുന്നല്ലേ,
1: മനസ്സിലായി. ഞാനത് ആ വാക്ക് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു.
0: എന്തായാലും ചേട്ടാ വിളിച്ചതിൽ വളരെ അല്ല, രണ്ടുപേരും അത് കുഴപ്പമില്ല കേട്ടാ. മത്സരമാകുമ്പം പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ചേട്ടാ പങ്കെടുത്തു,
1: ഇങ്ങനെ സംസാരിക്കുക, അതിൽ നമ്മളിങ്ങനെ ഒരു രസകരമായിട്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ.
0: ഫെയ്ത്ത് മേക്സ് ഓൾ തിങ്സ് പോസിബിൾ എന്നാണ് ടീ ഷർട്ടിൽ വരെ എന്റെ കൂടെ ഇരിക്കുന്ന ആർജി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം പോസിബിൾ ആണ്. നമ്മൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. വിജയം എന്നുള്ളത് സംഭവം അങ്ങനെ ഒരു സംഭവമല്ലോ, വിജയപരാജയങ്ങളൊന്നുമില്ല. ഇനിയും വിളിക്കുക ചേട്ടൻ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു ചേട്ടൻ. ഇങ്ങനെ വളരെ ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും, ആദ്യം പറഞ്ഞപ്പോഴും, പേജ് പറഞ്ഞപ്പോഴും എനിക്ക് ഔട്ടാക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ. പക്ഷെ എന്തറിയുമോ, ഇവിടെ വന്നിരുന്നിട്ട് ഈ പദങ്ങളൊന്നും പഠിക്കണ്ട. ഫെയ്ത്ത് മേക്സ് ഓൾ തിങ്സ് പോസിബിൾ എന്നൊക്കെ സംഭവങ്ങളൊക്കെ നെഞ്ചി തന്നെ എഴുതി വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പുഞ്ചിരിയോടെ മാത്രമല്ലേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എന്തായിരുന്നാലും ഇനിയും വിളിക്കുക. മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ വേണ്ടി മിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും എല്ലാവരും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484248101. നല്ല പുഞ്ചിരിയോടുകൂടി ഒരു പാട്ട് കേട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: എന്ത് ജോലിയാ ചെയ്യുന്നേ?
1: തയ്യൽ ജോലി.
0: തയ്യൽ ജോലിയാണോ? എന്റെ
2: ഇപ്പഴേ തുടങ്ങി
0: ദൈവമേ.
2: മലയാളത്തിൽ സംസാരിക്കുക.
0: അല്ല, തയ്യൽ ജോലി എന്നൊക്കെ പറയുമ്പോഴേ സ്കൂള് തുറന്ന സീസണാണ്.
2: ആ യൂണിഫോം അടിച്ചടിച്ച്
0: വീട്ടുകാർ പറഞ്ഞ വിളിച്ചോണ്ടി എവിടെ എന്റെ കൊച്ചിന്റെ യൂണിഫോം? ഒരുപാട് ലോഡുണ്ടോ അവിടെ ഇനി കൊടുക്കാൻ വേണ്ടി? ആ ഈ ആഴ്ച കൊണ്ട് തീരുമല്ലോ.
1: അല്ല, അത്യാവശ്യം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക.
0: ആ അപ്പൊ ഈ ആഴ്ച കൊണ്ടെല്ലാം യൂണിഫോമും കൊടുത്തു തീർക്കുമോ? ഈ ആഴ്ച കൊണ്ട് എല്ലാ പണിയും തീർക്കുമോ? ആഹാ, ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. സിദ്ധ, മലയാളത്തിൽ മാത്രമേ ഇനി സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ. സമയം ഇവിടെ ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: എല്ലാവർക്കും ഉള്ള തയ്ക്കണ ആണോ ഇപ്പൊ കൂടുതൽ? എങ്ങനെയാണ്, യൂണിഫോമുകളാണോ വരാറ്?
1: തുന്നല് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
2: ആ ഓക്കെ,
1: പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്.
2: ഞാൻ ചോദിച്ചോട്ടെ, ഈ മഴക്കാലം ആവുമ്പോഴേ ഏത് മെറ്റീരിയലിലുള്ള തുണികളൊക്കെയാണ് ആളുകൾ കൂടുതൽ തയ്ക്കാനൊക്കെ തരുന്നത്?
1: നല്ല എന്താ പറയണേ, കനം കുറഞ്ഞ ഡ്രസ്സുകൾ.
2: അതെന്താണ്, പെട്ടെന്ന് ഉണങ്ങാനുള്ള എളുപ്പത്തിനാണോ?
1: അതെ അതെ.
2: ഓക്കെ, അപ്പൊ യൂണിഫോം ഒക്കെ പക്ഷെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ തന്നെ ആയിരിക്കില്ലേ?
1: അല്ല, എന്നാലും കഴിവതും ആളുകൾ എടുക്കുന്നത് കനം കുറഞ്ഞ മെറ്റീരിയലാണ്.
0: ശരി, നേരത്തെ ഡ്രസ്സ് പറഞ്ഞു, ഇപ്പൊ മെറ്റീരിയലും പറഞ്ഞു. അപ്പൊ രണ്ട് ആംഗലേയ പദങ്ങൾ ഉപയോഗിച്ചു മത്സരത്തിൽ നിന്ന് ഔട്ടാവുകയാണ്. എന്തായിരുന്നാലും അവിടെ കൊതുമ്പകലത്ത് എത്രയും പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ, ഓർഡർ എടുത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ കേട്ടോ. ഞാൻ ആദ്യം ഡ്രസ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അടുത്ത കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മെറ്റീരിയൽ വന്നു. ആ ഒരു ഫ്ലോയിലേക്ക് പോയപ്പോഴേക്കും ഇംഗ്ലീഷ്
2: ഞാൻ ഇതൊന്നും കേട്ടില്ല, ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും.
0: ഇല്ല, അതങ്ങനെയാണ്, നമ്മള് പെട്ടെന്ന് നമ്മൾ ഈ ഒരു മത്സരം എന്നുള്ളത് പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും കാര്യമാണല്ലോ പറഞ്ഞത്.
1: ഇങ്ങനെയൊക്കെ നമുക്ക് ഈ നമുക്ക് അർജന്റ് പണിയുടെ കൂടെ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ ഒരു മനസ്സിനൊരു ഒരു സന്തോഷം.
0: തീർച്ചയായും ഞങ്ങൾക്കും ഏറ്റവും വലിയ
2: തിരക്കിന്റെ ഇടയിൽ നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ സന്തോഷം.
0: അതന്നെ, അതെ അത് സി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെയാണ് സ്പിരിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നത്.
1: ഒരു ചേഞ്ച് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്.
0: അതെ,
1: അത് ഞാൻ ആഗ്രഹിച്ചു, വിളിച്ചു നിങ്ങളെ സംസാരിക്കാൻ പറ്റി. അതിന് വളരെയധികം നന്ദി,
2: ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നുള്ള ആ ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ വാക്കും ഞങ്ങൾ ഏറ്റെടുക്കുന്നു, നമ്മുടെ ശ്രോതാക്കൾ ഏറ്റെടുക്കുന്നു. കാരണം അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. മത്സരം വിജയം ഒന്നുമല്ല, കാരണം ഇപ്പൊ എന്നെയോ അല്ലെങ്കിൽ രേഷ്മയോ തിരിച്ച് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുപോലെ നമുക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നമുക്കും തെറ്റുപറ്റും, എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. പക്ഷെ അതല്ല, ആ ഒരു ചേഞ്ച് ലൈഫിനെ മാറ്റിമറിക്കും. ഞാൻ പങ്കെടുക്കും, വിജയിക്കുകയോ ജയിക്കും എന്നുള്ളതല്ല, ആ സ്പിരിറ്റാണ് വലുത്. ആ സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ മലയാളത്തിൽ മാത്രം നിങ്ങൾക്ക് സംസാരിച്ച് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കുക 0424242814101 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ കോളുകൾക്കായി നമ്മൾ വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ മറ്റൊരു കാര്യം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, രേഷ്മ, ഇപ്പൊ ഈ മഴക്കാലത്ത് പല നമ്മളിപ്പോ ട്രാഫിക്കിന്റെ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ പേരിങ്ങനെ ട്രാഫിക്കിന്റെ അപ്ഡേറ്റ് വിളിച്ച് പറയുന്നുണ്ട്, അവിടെ ബ്ലോക്കാണ്, ഇവിടെ ബ്ലോക്കാണ് എന്നുള്ള സംഭവത്തിൽ. പക്ഷെ ഈ ബ്ലോക്കുകൾ എല്ലാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നവരോട് പറയാനുള്ളത്. ഇപ്പൊ മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ. കോൾ കണക്ട് ആയില്ല എന്ന് തോന്നുന്നു. ഓക്കെ,
2: കുഴപ്പമില്ല. നമുക്ക് നമ്മൾ പറഞ്ഞു വന്നത് ട്രാഫിക്കിനെ കുറിച്ചാണ് അല്ലേ. ട്രാഫിക് ബ്ലോക്ക്, റോഡിന്റെ സാഹചര്യം ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തെന്നിക്കിടക്കുന്ന അവസരങ്ങളൊക്കെ ആയിരിക്കും മഴയാവുമ്പോൾ. അപ്പൊ ഒരുപാട് സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാതെ വളരെ കെയർഫുൾ ആയിട്ട് അല്ലേ ബ്ലോക്കുകളൊക്കെ തരണം ചെയ്ത് വളരെ, എന്നാ ബ്ലോക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് എടുത്തോണ്ട് പോവാന്നൊന്നും വിചാരിക്കരുത്.
0: തീർച്ചയായും. പിന്നെ അതുപോലെ നമുക്ക് ഹലോ
3: ഹലോ
0: നമസ്കാരം, അടുത്ത കോൾ ലൈനിലുണ്ട്, ഈ കോൾ കണക്ട് ആയിട്ടുണ്ട്. ആരാണ് വിളിക്കുന്നത്? വിളിക്കുന്നേ കാക്കനാട്. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ കാക്കനാടാണ്. നമ്മുടെ സ്റ്റുഡിയോ അടുത്തെങ്ങാനും ആണോ? ഓക്കെ ഓക്കെ.
2: എന്ത് ചെയ്യുന്നു? അതെ, മത്സരം തുടങ്ങിയിട്ടില്ല.
3: ഐ
2: ടി എഞ്ചിനീയറാണ്. എവിടെയാ അപ്പൊ? ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലേ? ഇൻഫോ പാർക്കിലാണോ വർക്ക് ചെയ്യുന്നേ? ശരി ശരി.
0: അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് കോടതിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പിക്ക് ചെയ്യാൻ വരുമോ? അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കോടതിയൊക്കെ ആരംഭിച്ചു നമ്മുടെ

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ദിസ് ഇസ് പ്രതീഷ് ശേഖർ ആർ എന്നോടൊപ്പം രേഷ്മ. അപ്പൊ രേഷ്മയും പ്രതീഷ് ശേഖർ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ മാത്രം നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം, ആരാണിത്?
1: എന്റെ പേര് സജിത.
0: സജിത, എവിടെയാണ് വിളിക്കുന്നത്?
1: കോതമംഗലം.
0: കോതമംഗലത്തിൽ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. റെഡിയാണോ? ബിഫോർ ദാറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ.

0: അവധിക്കാലമായിരുന്നോ അതോ അവർക്ക് നേരത്തെ ഓണായിരുന്നോ കോടതിയൊക്കെ?
1: കോടതി നേരത്തെ ഓണായിരുന്നു, കാരണം അവര് ലോവർ കോർട്ട് എന്തായാലും വർക്കിങ്ങാണ്.
0: ആ ഹാ ഹാ ഓക്കെ.
2: ശരി,
0: അപ്പൊ നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് കടക്കാം.
1: ആയിക്കോട്ടെ.
0: മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അഡ്വക്കേറ്റിന്റെ പേരെന്താണ്?
1: സന്തു.
0: കേട്ടില്ല.
1: സന്തോഷ്.
0: അപ്പൊ അഡ്വക്കേറ്റ് സന്തോഷിനെ ഞങ്ങളുടെ ഒരു ഹായ് പറഞ്ഞേക്കണം. പിന്നെ മത്സരത്തിൽ ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞേക്കണം. ശരി.
2: അപ്പോ ടൈം സ്റ്റാർട്ട്സ് നൗ.
0: അപ്പം വിജി ഏത് ഏത് സ്കൂളിലാണ് പഠിച്ച വിജി?
1: രാജശ്രീ വിദ്യാലയത്തിൽ.
0: എത്രാം ക്ലാസ് വരെ പഠിച്ചു അവിടെ?
2: എവിടെ സ്കൂൾ? എവിടെ?
1: വടവുകോട്.
0: വടവുകോട്. ഏത് ജില്ലയാണത്? ഏത് ജില്ലയാണത്? ഏത് ജില്ലയിലാണ് ആ സ്കൂള്?
1: നമ്മുടെ ഇതേ ജില്ലയിൽ
0: തന്നെ. ഇത് എറണാകുളം ജില്ലയിലാണോ?
1: അതെ അതെ.
0: ആ ഹാ ഹാ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് ഹസ്ബൻഡ് എവിടെയാണ് ഓഫീസ്? അവരുടെ ഇവിടെ തന്നെയാണോ? നമ്മുടെ ഹൈക്കോടതിന്റെ അടുത്ത് തന്നെയാണോ ഓഫീസ്? ആ കോടതി തന്നെയാണോ?
1: ഇല്ല, കാക്കനാട് തന്നെ.
0: കാക്കനാട് കോടതി. അപ്പൊ എളുപ്പമാണല്ലോ അല്ലേ? ഇപ്പൊ ട്രാഫിക് ഉണ്ടോ?
1: നല്ല തിരക്കാണ്.
2: ആണോ? ഇപ്പൊ ഏത് ഭാഗത്ത് കൂടെ വന്നോണ്ടിരിക്കുന്നത്? ഇറങ്ങിയതേ ഉള്ളു. അതായത് കാക്കനാടിന്റെ ഏത് ഭാഗങ്ങളാണ്?
0: ഇൻഫോ പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണോ? കാക്കനാടിൽ നിന്നുള്ള വഴിയിലാണോ?
2: ഓക്കെ. അപ്പൊ അവിടെ ട്രാഫിക് ഉണ്ടല്ലേ. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്കൊരു അതെ ഒരു ഇൻഫർമേഷൻ ആണല്ലോ അല്ലെ നിങ്ങൾ
0: കേട്ടോണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാവരും ഈ സമയത്ത് ട്രാഫിക് തന്നെയായിരിക്കും തിരിച്ചെടുത്തത്. അപ്പം വിജി ഒരു കാര്യം ചോദിക്കാനുള്ളത്, വീട്ടിലാരൊക്കെയുള്ളേ?
1: വീട്ടില് ഞാനും ഭർത്താവും രണ്ട് കുട്ടികളും.
0: കുട്ടികൾ എന്ത് ചെയ്യുന്നു?
1: മോള് ബിരുദം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നു.
0: ഓക്കെ.
1: മകൻ ബിരുദം.
2: എന്തിലാണ് ബിരുദം എടുത്തത്? എന്തിനായിരുന്നു ഡിഗ്രി?
1: നിയമത്തിലും.
2: ഓക്കെ. മോനോ?
1: സാങ്കേതിക വിദ്യയിൽ.
0: അദ്ദേഹം ഏത് കോളേജിലെ പഠിക്കുന്നത്? മോൻ ഏത് കോളേജിലെ പഠിക്കുന്നത്?
1: മോൻ
2: ഹലോ
0: കോളേജിന്റെ പേര് ഇല്ല പറയണ്ട.
2: കോളേജ് എന്ന് പറഞ്ഞില്ലേ?
1: അയ്യോ
2: പോട്ടെ.
0: പക്ഷെ ഞങ്ങൾക്ക് വേറൊരാളെ കൂടി ലൈന് കിട്ടണം. അവിടെ ഉണ്ട്, ഡ്രൈവ് ചെയ്യണമെങ്കിൽ തിരക്കാണെങ്കിൽ വേണ്ട. നമ്മുടെ അഡ്വക്കേറ്റ് അടുത്തുണ്ടോ? അഡ്വക്കേറ്റ് സന്തോഷം, ഒന്ന് ഒന്ന് സ്പീക്കർ ഇടാവോ?
3: ഹലോ ഹലോ,
0: നമസ്കാരം. കോളേജിൽ പോയി. എങ്ങനെയാണ് ഇപ്പൊ തിരക്കാണോ കോടതിയിലൊക്കെ? ആഹാ, മഴക്കാലം പുറത്താണെങ്കിലും കോടതിയിൽ നല്ല തിരക്കുണ്ടല്ലേ? ഓക്കെ, സന്തോഷം ഏട്ടാ. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പം അഡ്വക്കേറ്റ് സന്തോഷും അദ്ദേഹത്തിന്റെ വൈഫ് വിജിയും. വിജിയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അവരാണ് നമ്മളോട് സംസാരിച്ചത്. അവർ യാത്രയിലാണ്, ബ്ലോക്കാണെന്ന് പറഞ്ഞു. ഇൻഫോ പാർക്കിൽ നിന്ന് കാക്കനാടിലേക്ക് വരുന്ന വഴി ബ്ലോക്കാണ്. അപ്പൊ എടപ്പള്ളി ഭാഗത്തും ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് വാട്സ്ആപ്പ് മെസ്സേജ് ഓൾറെഡി വന്നു കഴിഞ്ഞു തിരിച്ചിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ശക്തമായ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിക്കും, നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും എളുപ്പ വഴിയിലൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാട്സ്ആപ്പിലേക്ക് പറയുക. വാട്സ്ആപ്പിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ 8547341075 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് പറയാതെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. ഒപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ
2: 0484242801 0484242813. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇതായത് ഒരു നല്ല ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: ട്രാക്കിന് മുമ്പ് വീണ്ടും ഒരു കോളർ ഈ ലൈനിൽ കണക്ട് ആവുന്നു. ഹലോ, ഈ ലൈനിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പരാതി വേണ്ട. ഈ ലൈൻ ഉണ്ടോ? ഹലോ,
4: ഹലോ,
0: നമസ്കാരം. ആരാണ്?
4: ജോസഫാണ്.
0: ജോസഫ്, എവിടുന്ന വിളിക്കുന്നേ?
4: ചേർത്തല.
0: ചേർത്തല. ചേർത്തലയിൽ മഴയുണ്ടോ? ഓക്കെ. അപ്പം അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വലിയ മഴയൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ്. അപ്പം വൈകുന്നേരം കോഫി ഒക്കെ കുടിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഞങ്ങളും കുടിച്ചിട്ടില്ല. ഞാനും നേരത്തെ കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ഒരു സുന്ദരൻ ചേട്ടൻ വരും. അദ്ദേഹം ഞാൻ കോഫി കുടിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് പുറത്ത് ഓടിച്ചെന്ന് ഒരു മഴ വന്നപ്പോഴേക്ക് അദ്ദേഹം വണ്ടി എടുത്തോണ്ട് ഒറ്റപ്പോട്ടപ്പം പോയി. എന്തായാലും ചേട്ടാ, നമുക്ക് മത്സരം കേട്ടുകൊണ്ടിരിക്കുന്നു, പലരുടെ മത്സരം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലും ശരി. അപ്പം ചേട്ടനായിട്ടുള്ള മത്സരം, ചേർത്തലയിൽ നിന്നുള്ള ചേട്ടനുമായിട്ടുള്ള മത്സരം എന്താ ഇവിടെ ആരംഭിക്കുന്നു. ഇനി മലയാളത്തിൽ മാത്രം സംസാരിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: ചേട്ടാ എന്ത് ചെയ്യുന്നു?
4: ഞാനൊരു സർക്കാർ സ്ഥാപനത്തില്

0: ജോലി ചെയ്യുന്നു.
1: ഏത് സർക്കാർ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്?
0: കേന്ദ്ര സർക്കാർ സ്ഥാപനം.
1: കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ പേര്?
0: കൊച്ചി എണ്ണ ശുദ്ധീകരണശാല.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഇന്ന് ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണോ?
0: ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്.
1: ഓക്കെ. എത്തിയോ? വീട്ടിലെത്തിയോ?
0: എത്തിയിട്ടില്ല.
1: അപ്പൊ വീട്ടിലെത്തിയിട്ട് വേണോ ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ?
0: തീർച്ചയായും.
1: അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിലെന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ.
1: ഭാര്യ മാത്രമേ ഉള്ളൂ. ശരി ശരി.
2: ചേട്ടൻ എങ്ങനെയാണ്, ടു വീലറാണോ ഫോർ വീലറാണോ ഡ്രൈവ് ചെയ്യുന്നത്?
0: ഇപ്പോ നാല് ചക്ര വാഹനം.
2: ഓക്കെ. ചേട്ടാ അരൂർ വഴിയല്ലേ പോകുന്നത്? അവിടെ ബ്ലോക്ക് ഉണ്ടോ ഇപ്പോ?
0: അതെ അതെ.
2: ബ്ലോക്ക് ഉണ്ടോ?
0: അത്യാവശ്യമുണ്ട്.
2: ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ എന്തെങ്കിലും ആ ട്രാഫിക് മുകളിലത്തെ പണിയുടെ പാലത്തിന്റെ പണിയൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? താഴെ ഇപ്പൊ മഴ പെയ്തുകൊണ്ട് ചെളിവെള്ളം ഉണ്ടോ?
0: വ്യക്തമായില്ല. ഒന്നുകൂടി പറയാം,
1: ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ കൂടുതൽ തിരക്കുണ്ടോ?
2: റോഡ് കംപ്ലീറ്റ്. ഇപ്പം ഈ മഴ പെയ്തുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ വാഹനം ഇത് പറയുമ്പോഴേക്കും, അപ്പൊ ഈ ടു വീലർ ആകുമ്പോഴേക്കും റെയിൻകോട്ട് ഒക്കെ ഇട്ട് തന്നെയാണോ ഡ്രൈവ് ചെയ്യുന്നത്? നാല് ചക്ര വാഹനത്തിലാണ്. ഏത് കാറാണ് ചേട്ടാ?
0: ഒരു വിദേശ നിർമ്മിത
2: കാറാണ്.
1: വിദേശ നിർമ്മിത കാറാണ് അല്ലേ? പക്ഷേ നന്നായിട്ട് മത്സരിച്ചു.
2: എന്താ പറയുക, റിഫൈനറി ഫാക്ടറി ഒക്കെ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, ആക്ച്വലി ഇപ്പൊ ഡ്രൈവ് ചെയ്ത് എത്തിയിട്ടില്ലേ? ചേർത്തിൽ എത്തിയിട്ടില്ലേ? എത്തുന്നതേ ഉള്ളോ? നല്ല ബ്ലോക്കാണല്ലേ. എന്തായാലും നമുക്ക് ഇനി റോഡൊക്കെ വന്നു കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആവും എന്നുള്ളത് പ്രതീക്ഷിക്കാം, മഴയൊന്ന് മാറുമ്പോഴേക്കും. എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം ചേട്ടാ, ഇനിയും വിളിക്കാം. അപ്പം അദ്ദേഹം നന്നായിട്ട് മത്സരിച്ചു, കാരണം ആദ്യം പോയപ്പോ കറക്റ്റ് ട്രാക്കിലായിരുന്നു.
1: നാല് ചക്രവാഹനം എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് പോയതാണ്.
2: അപ്പൊ എന്തായാലും ആ സമയത്ത് കാറിലേക്ക് പറഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം പറ്റിയത്. അപ്പൊ എന്തായാലും ചേട്ടൻ വളരെയധികം നന്നായിട്ട് മത്സരിച്ചു. ഇനി നിങ്ങൾക്ക് മത്സരിക്കാവുന്നതാണ്. 0424284101 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് മത്സരിക്കാം. ബിഫോർ ദാറ്റ് നല്ലൊരു ട്രാക്ക്, ഇപ്പോഴത്തെ സെൻസേഷൻ മ്യൂസിക് ഡയറക്ടർ സായി അഭ്യങ്കന്റെ ആ ട്രാക്ക് ഇതാ നിങ്ങൾക്കായി, ഫ്രം ദ മൂവി ബൾട്ടി. You are listening to Akashvani Kochi FM Rainbow 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 10:41. ഇപ്പോൾ നമ്മളിപ്പം ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: രവീന്ദ്രനാഥ്.
0: രവീന്ദ്രനാഥ്, എവിടെന്നാ വിളിക്കുന്നേ?
1: ഞാന് യാത്രയിലാണ്, എറണാകുളത്തോട്ട്.
0: എറണാകുളത്തോട്ട് പോയി. എവിടെന്നാ പോയിക്കൊണ്ടിരിക്കുന്നേ?
1: നെടുമ്പാശ്ശേരി.
0: ഓക്കെ, എയർപോർട്ടിൽ പോയതാണോ?
2: എറണാകുളത്ത് എവിടെ വീട്? നെട്ടൂര് ഭാഗത്തേക്കാണ് അല്ലേ? അപ്പൊ വൈറ്റില വഴി അങ്ങനെ പോവോ? ശരി ശരി.
0: അപ്പൊ നമുക്ക് എന്തായിരുന്നാലും മത്സരത്തിലേക്ക് കടക്കാം. ഇനി കുറച്ച് സമയം മലയാളത്തിൽ മാത്രം സംസാരിക്കുക. നമുക്കറിയാം, സംസാരിക്കുന്ന അറിയാം, എന്നാലും രവീന്ദ്രനാഥ് അദ്ദേഹത്തിനോട് ഒന്നോടി ഞാൻ ഒരു കാര്യം പറയുന്നു. മത്സരം ആരംഭിച്ചതിന് ശേഷം മലയാളത്തിൽ മാത്രം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പോൾ എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ ഇപ്പം എല്ലാ സ്ഥലത്തുനിന്നും പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ട് ക്യാൻസലേഷൻ കൂടുതലായിരുന്നോ? ഓക്കെ, അപ്പൊ ഇത് യാത്രക്കാരെ വലയ്ക്കുന്ന ഒരു സംഭവമാണല്ലോ. പെട്ടെന്ന് അങ്ങനെ യാത്രക്കാർ വന്ന് പാസഞ്ചേഴ്സ് വന്നിട്ട് അവര് അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അവര് നേരത്തെ അറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും. ശരി, അപ്പോ എന്താണ് വേറെ എന്താണ് വിശേഷങ്ങൾ?
1: വേറെ നല്ല വിശേഷങ്ങൾ. മഴ നല്ലോണം തുടങ്ങി. അപ്പൊ പുതിയ കേരളവും പുതിയ മഴകളും ഒക്കെ ആയിട്ട് നല്ലോണം പോകുന്നു.
0: ഈ സുരക്ഷാ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഒരു ഭാഗത്തുകൂടി ഞാൻ പോയപ്പം പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പ് അവിടുന്ന് പെട്ടെന്ന് വെടിയൊച്ചകൾ കേൾക്കാറുണ്ട്. അപ്പൊ കുറെ കാക്കകളും പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്നു പോകാറുണ്ട്. അപ്പൊ ഇതിങ്ങനെയുള്ള പക്ഷികൾ വരുന്നതിനും വിമാനം വരുന്നതിനും മുമ്പ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വെടിവെച്ച ശബ്ദം ഉണ്ടാക്കി അവരെങ്ങനെ തുരത്താറുണ്ടോ അങ്ങനെ എന്തെങ്കിലും?
1: തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷികളെ പേടിപ്പിച്ച് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപായമാണ്.
2: ഓക്കേ, അപ്പോൾ ഇത് ഇന്ന ടൈമിൽ അങ്ങനെയാണോ ചെയ്യുന്നത്? ടൈം ഷെഡ്യൂൾ ഉണ്ട് ഇതിനൊക്കെ?
1: അല്ല, അങ്ങനെ സമയക്ലിപ്തതയൊന്നുമില്ല. വിമാനങ്ങൾ ഇറങ്ങുന്നതിനും പറന്നു പോകുന്നതിനും മുമ്പായിട്ട് നമ്മളത് ചെയ്യാറുണ്ട്.
0: അപ്പോൾ ഈ മഴക്കാലം വരുമ്പോഴേക്കും റിംഡയിൽ ഈ ഇത് വരുന്നതിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കൃത്യസമയത്ത് തന്നെ വരാറുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചെന്തെങ്കിലും സമയം വൈകിയാണോ ഇറങ്ങാറുള്ളത്? കാരണം എന്തെങ്കിലും അവർക്ക് അപ്രൂവൽ, ലാൻഡിങ് അപ്രൂവൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിടാറുണ്ടോ?
1: അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അത് കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പം ഈ ദൃശ്യമാകാത്ത ഭാഗങ്ങളിലൊക്കെ അപ്പോൾ അത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സമയക്രമത്തിൽ മാറ്റം വരാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഈ ഈ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക്കും അതുപോലെ തന്നെ ഇന്റർനാഷണലും രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും ഈ ഇതിനകത്ത് വരുമ്പോഴേക്കും ഈ ഫ്ലൈറ്റ് രണ്ട് എയർപോർട്ടാണ് ഇതിൻ്റെ അകത്ത് സാധാരണ നമുക്ക് അവിടെ ചെന്ന് കാണാറുള്ളത് തിരിച്ചെൻ്റെ തുറന്നിട്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഇവിടെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്ന എയർപോർട്ടിൽ പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ എയർപോർട്ടിൽ പോകുമ്പോഴേക്കും ഡൊമസ്റ്റിക്കിലും അതുപോലെ തന്നെ ഇന്റർനാഷണലിലും സെക്യൂരിറ്റിക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണിക്കുന്ന കാർഡുകളുണ്ടല്ലോ, ഐഡന്റിറ്റി കാർഡ്, അത് ഇപ്പോൾ അവിടെ പാസ്പോർട്ട് ഉപയോഗിക്കുന്നു, ഇപ്പുറത്ത് ഇന്ന തന്നെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ ഐഡന്റിറ്റി ഡൊമസ്റ്റിക്കിന് വേണ്ടി എന്തൊക്കെ ഐഡന്റിറ്റി കാർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്?
1: ആഭ്യന്തര വിമാനത്തിന് നമ്മളുടെ

0: ചിത്രം പതിച്ച ഒരു തിരിച്ചറിയൽ രേഖ മതി. അത് ഗവൺമെന്റിന്റെ സർക്കാരുകൾ നൽകുന്ന
1: ഇതെല്ലാം
2: അറിയാൻ വേണ്ടിയുള്ള ഉത്കണ്ഠ കാരണം. ഓക്കെ, എന്തൊക്കെ കാർഡാണ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്?
0: അതില് സർക്കാരുകളുടെ വിവിധ വകുപ്പുകൾ നൽകുന്ന തിരിച്ചറിയൽ രേഖകള്, പിന്നെ നമ്മുടെ ചിത്രം ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ.
2: ഓക്കെ, അത് ഏതായിരുന്നാലും മതി. അവിടെ ഫോട്ടോ കോപ്പി സ്വീകാര്യമാണോ അതോ ഒറിജിനൽ തന്നെ കൊണ്ടുപോകണോ? ഡൊമസ്റ്റിക്കില്
0: കേട്ടില്ല,
2: ഫോട്ടോ കോപ്പി കൊണ്ടുപോയാൽ മതിയോ അതിന്റെ പകർപ്പ് കൊണ്ടുപോയാൽ മതി ഒറിജിനൽ തന്നെ കൊണ്ടുപോകണോ?
0: അല്ല, അത് തീർച്ചയായിട്ടും അതിന്റെ എന്താ പറയണേ ആധികാരികമായിട്ടുള്ള രേഖ പകർപ്പ് പറ്റില്ല.
2: ശരി ശരി ശരി. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഒക്കെ ഉപയോഗിച്ചിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ ഉപയോഗിച്ച പദം? എന്തായാലും രവീന്ദ്രനാഥ് നമുക്ക് എന്താ പറയാ ഒരു കാര്യം പറഞ്ഞ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അറിവുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളവിടെ എയർപോർട്ടിൽ വന്ന് സഞ്ചാരികളായിട്ട് വരാറുണ്ട്, പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ആരോടും ചോദിക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ മത്സരത്തിനോടൊപ്പം അതും കൂടി പറഞ്ഞതിന് വളരെയധികം നന്ദി.
0: അത് അറിവ് നേടാൻ വേണ്ടിയൊന്നുമല്ല, എന്നെ
1: എനിക്ക്
2: സത്യം പറഞ്ഞ അങ്ങനെ ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തായാലും അവിടെ ചെന്നിട്ട് എന്തിനാണ് നിങ്ങൾ വെടിവെച്ചത് എയർപോർട്ടിൽ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ.
0: അത് ഈ പിന്നെ പക്ഷികളും ഒക്കെ അവര് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് വിമാനത്തിന് ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത നഷ്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരെ ഒന്ന് സ്കെയർ ചെയ്ത് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മള് ഇത് ഉപയോഗിക്കുന്നത്. അത് എല്ലാ വിമാനത്താവളങ്ങളിലും ഉണ്ട്.
2: ശരി, എന്തായാലും രവീന്ദ്രേട്ട വിളിച്ചാലും വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു ഏകദേശം 2 മിനിറ്റും 40 സെക്കൻഡും അദ്ദേഹം വളരെ മനോഹരമായിട്ട് മലയാളത്തിൽ തന്നെ സംസാരിച്ചു. ഞാൻ ഇടയിലാണ് ശക്തമായിട്ട് അവിടെ നിലകൊള്ളുകയാണ് തിരിച്ചിട്ട്. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. എന്തായാലും വിളിച്ചാലും വളരെയധികം സന്തോഷം. സേഫ് ആയിട്ട് യാത്ര ചെയ്യൂ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരിക്കലും ഇല്ല, നിങ്ങളുടെ കൂട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇനിയും വിളിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു രവീന്ദ്രനേട്ടാ. അപ്പം അദ്ദേഹം കുറെ, സത്യം പറഞ്ഞു ഞാൻ ഇത് ചോദിക്കുന്നില്ല, എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്.
1: അല്ല, നല്ല കാര്യമാണ്, ഇതിപ്പോ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, അപ്പൊ അവർക്കൊക്കെ സംശയം ഉണ്ടാവും. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു.
2: അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയാലോ ബബ്ബബ എന്ന മൂവിയിലെ.

ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന നമുക്ക് അണ്ണന. ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പനാ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 10 സെക്കൻഡ്. ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണിത്?
1: പാർവതി.
0: പാർവതി എവിടെ നിന്നാ വിളിക്കുന്നേ? എറണാകുളം ജില്ലയിലുള്ള. ഓക്കെ, എന്താ ഇപ്പൊ എന്താ പഠിക്കുകയാണോ? എന്താ പഠിച്ചു
1: കഴിഞ്ഞു?
0: 10 കഴിഞ്ഞു. അപ്പം 10-ൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അപ്പൊ കൺഗ്രാജുലേഷൻസ്, മൊത്തം A+ കുട്ടിയാണ്. അപ്പൊ ഇനി എന്താണ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഏത് കോഴ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന അടുത്ത്?
1: ബയോമാക്സ്.
0: ആ, മെഡിക്കുകയാണല്ലോ. അപ്പൊ എന്തായിരുന്നാലും ആഗ്രഹിച്ചതുപോലെ എന്തായി തീരണമെന്നാണ് ആഗ്രഹം?
1: ഡോക്ടർ.
0: ഓക്കെ, അപ്പൊ ഡോക്ടർ
2: പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ?
0: കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മലയാളത്തിൽ മാത്രമേ ഇനി സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ. മത്സരം ആരംഭിക്കട്ടെ. പാർവതിക്ക് വേണ്ടിയുള്ള സമയം ഇവിടെ ആരംഭിക്കുന്നു. ഇനി മലയാളത്തിൽ മാത്രം സംസാരിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പാർവതി, ഏത് സ്കൂളിലാണ് പഠിച്ചേ?
2: എങ്ങനെയാണ് ബയോമാക്സ്? ബയോമാക്സ് എന്തൊക്കെയാണ് അതിന്റെ ഇതെന്നൊക്കെ നോക്കിയോ? സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളാണോ? മാത്സ് ഇഷ്ടാണോ? ആണോ? എന്താ, സയൻസ് ആണോ മാത്സ് ആണോ കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് ഊർജ്ജാന്തം ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ, ഏത് സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്?
1: അറിയാൻ പറ്റില്ലല്ലോ. A+.
0: ഓ, അങ്ങനെ മാത്രം? പ്ലസ് മാത്രം? എത്ര മാർക്ക് എന്ന് അറിയാൻ വേണ്ടി പറ്റത്തില്ല.
2: ഗ്രേഡ്
0: മാത്രമേ ഉള്ളോ? പണ്ട് നമ്മുടെ കാലത്താണെങ്കിൽ മാർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റുമായിരുന്നു.
2: എന്തിനായി പറഞ്ഞിട്ട്? മാർക്ക് അറിയണ ഇഷ്ടാണോ? മാർക്ക് അപ്പൊ അറിയണം എന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ അലോട്ട്മെന്റ് എപ്പോഴാ വരുന്നത്? ഫസ്റ്റ് അലോട്ട്മെന്റ് ട്രയൽ വന്നോ?
1: ഇല്ല.
2: എപ്പോഴാ ട്രയൽ?
1: ഈ മാസം 8-ാം തീയതി വരും.
2: 8-ാം തീയതി ട്രയൽ വരുമോ? അത് കഴിഞ്ഞിട്ട്?
1: അത് കഴിഞ്ഞിട്ട് എന്നാ അറിയില്ല.
2: ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നാന്ന് അറിയില്ല അല്ലേ? അപ്പൊ എവിടേക്കാ കൊടുത്തിട്ടുള്ളത്?
1: പട്ടിമറ്റം.
2: അവിടുത്തെ ഏത് സ്കൂളിലാ കൊടുത്തെ?
1: സെന്റ് പീറ്റേഴ്സ് വിദ്യാലയം, കോലഞ്ചേരി.
0: അതെ, വീട്ടിലാരൊക്കെയുള്ളേ?

0: വീട്ടില് അച്ഛനും അമ്മയും
1: അച്ഛൻ
0: ഞാനും
1: എന്ത് ചെയ്യുന്നു?
0: അമ്മാമയുണ്ട്.
1: അമ്മാമയുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു?
0: അച്ഛന് ഇവിടെ ഒരു കടയുണ്ട്,
1: ഓക്കെ, എന്തിന്റെ കടയാണ്?
0: പലചരക്ക്.
1: ഓക്കെ,
2: അമ്മയോ?
1: അമ്മ എന്ത് വർക്ക് ചെയ്യുവാണോ? ഹൗസ് വൈഫ് ആണോ?
0: അമ്മ തയ്യല്.
1: തയ്യലാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ആരാണെന്ന് പറഞ്ഞ? അമ്മാമയോ? അനിയത്തി അനിയൻ അങ്ങനെ ആരുമില്ല? ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു ഡോക്ടർ ആയിട്ട് വരണം എന്ന് പറയുമ്പോൾ ഏത്, ഇപ്പം എന്താ പറയുക, ഡോക്ടർ എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പാർവതി വേണ്ടി ആഗ്രഹം എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്? വീട്ടുകാർ പറഞ്ഞിട്ടാണോ സ്വയം തന്നെ അങ്ങനെ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ?
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനിസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനിസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനിസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
3: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനിസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചിലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനം ങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം

0: വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖ അല്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് എൽഡിഎഫ് സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര, വ്യോമ, നാവികസേന, ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: Whenever international ETF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
1: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വെരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക ബോക്സിംഗ് റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലംബോറിയ ഒന്നാമതെത്തി. ഏഷ്യൻ ചാമ്പ്യൻമാരായ പ്രിയ ഖൻഗാസ് 60 കിലോഗ്രാം വിഭാഗത്തിലും വിശ്വനാഥ് സുരേഷ് 50 കിലോഗ്രാം വിഭാഗത്തിലും മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരീൻ, ലവ്ലീന ബൊർഗോഹെയ്ൻ

ഈ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ എന്തായിരുന്നാലും സമയം 7 മണി കഴിഞ്ഞ് 39:24.
1: അതെ, നമ്മള് വാർത്തകളൊക്കെ കേട്ടു മലയാളത്തില്.
0: അതെ,
1: തിരുവനന്തപുരം റിലേ വാർത്തകളാണ് കുറച്ച് നേരത്തെ കേട്ടത്. പക്ഷെ അതിന് മുമ്പ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പാർവതിക്കുട്ടിയായിരുന്നു.
0: പാർവതി അതിൽ ആദ്യം തന്നെ സ്കൂളെന്ന് മത്സരം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷെ മത്സരം ഔട്ടാക്കുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് വാർത്തകളും വന്നു. അപ്പൊ നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, ക്ഷമിക്കണം പാർവതി. നമുക്ക് അടുത്തൊരു കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ, കോൾ കട്ടായിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു, നമ്മൾ മത്സരിച്ചുകൊണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാല് വളരെ ഈസി ആയിട്ടുള്ള സംഭവമായിരുന്നു, കാരണം മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ മത്സരം. ആ മത്സരത്തിൽ വിളിക്കാൻ വേണ്ടി ഇനി നമുക്ക് കുറച്ച് സമയം കൂടി അവശേഷിക്കുന്നുള്ളൂ. വിളിക്കേണ്ട നമ്പർ 0484-248-1 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. മലയാളത്തിൽ നന്നായിട്ട് സംസാരിച്ചാൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ വിജയി എന്ന് പറയുന്നത് അനില ചേച്ചിയാണ് വിജയിച്ചിരിക്കുന്നത്. അനില ചേച്ചി ഏകദേശം 3 മിനിറ്റോളം മലയാളത്തിൽ കട്ടക്ക് നിന്നിട്ട് മലയാളത്തിൽ മാത്രം നമ്മളോട് സംസാരിച്ച് നിന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എയർപോർട്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു 2 മിനിറ്റും 40 സെക്കൻഡും ഒക്കെ മലയാളത്തിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എവിടെയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പതറിയതാണ്, അത് ഞാൻ തന്നെ ഇടപെട്ട് അതിനിടയിൽ അദ്ദേഹത്തിൽ ഒന്ന് കുരുക്കിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെയും വിചാരിക്കാം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മലയാളത്തിൽ നിങ്ങളുടെ ആ ഒരു നൈപുണ്യം തെളിയിക്കാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ 0484-248-1 എന്ന നമ്പറിലേക്കാണ്. ബിഫോർ ദെൻ നമ്മളിപ്പോൾ ഇന്ന് കുറേ പേര് കോളുകൾ എടുത്ത് സംസാരിച്ചു. പക്ഷേ നമ്മൾ മത്സരം എന്നതിലുപരി ഇവരെ നമ്മൾ കേൾക്കുമ്പോഴേക്കും മത്സരത്തിൽ കേൾക്കുമ്പോഴേക്കും ഇവർ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറാതെ കൃത്യമായിട്ടുള്ള ആ ഒരു ഉത്തരം തരുമ്പോഴാണ് അതൊരു മത്സരമാവുന്നത്. അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. കോൾ കട്ടാവുന്നുണ്ടായിരുന്നു, രണ്ടുപേര് വിളിച്ചു, രണ്ടുപേരുടെ കോളും കട്ടായി. അപ്പം വിളിക്കുന്നവർ ട്രൈ ചെയ്യുക, വീണ്ടും നിങ്ങളുടെ കോൾ കണക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, 0484-248-1. ഹലോ, നമസ്കാരം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ
2: ഹലോ
1: ഹലോ ആരാണ്?
2: അനിത,
0: എവിടുന്നാ വിളിക്കുന്നേ?
2: തൃശ്ശൂരാണ്.
1: അനിത, അനില വെച്ച റെക്കോർഡ് ബ്രേക്ക് ചെയ്യോ?
2: നോക്കാം.
1: ഓ, അത് മതി, ആ സ്പിരിറ്റ് ഉണ്ടായാ മതി.
0: എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഫാർമസിസ്റ്റ് ആണ്, ആയുർവേദ ഫാർമസിസ്റ്റ്
0: ആണ്. ഓക്കേ ഓക്കേ ഓക്കേ,
1: കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ കുഴക്കണം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് എന്താ ചെയ്യണെന്ന്
2: ചോദിച്ചത്.
0: തൃശ്ശൂർ എവിടെയാണ് പ്രോപ്പർ വീട്?
2: ഞാൻ
1: പെരിഞ്ഞണം.
0: അവിടെ മഴയൊക്കെ ഉണ്ടോ?
2: മഴയുണ്ട്.
0: എല്ലായിടത്തും ചോദിക്കാനുള്ള ഒരു കോമൺ ചോദ്യമാണ്, മഴയുണ്ടോ? എങ്ങനെയുണ്ട് രോഗികളുടെ ഒക്കെ?
2: നേരായി ശ്രമിക്കുന്നു, വിശക്കിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് അധികം സമയമില്ലല്ലോ ഇനി.
0: അതെ അതെ അതെ അതെ,
2: റേഡിയോ ഉണ്ട്.
0: ഓക്കെ, ഞാനും അതുപോലെ തന്നെ കോളേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു, തിരിച്ച് വീണ്ടും അല്ലാത്ത രീതിയിൽ എല്ലാം കൂടി വന്നപ്പോൾ ജാം ആയതാണെന്ന് തോന്നുന്നു. അപ്പം ഇപ്പോഴേക്കും അനിലയും കണക്ട് ചെയ്ത് കിട്ടിയതാണ്, ഒന്ന് രണ്ട് കോള് അതിൻ്റെ ഇടയിൽ ഡ്രോപ്പ് ആവുകയും ചെയ്തു. അപ്പം വിളിക്കുന്നവർ നമ്മളോട് എന്തായാലും ക്ഷമിക്കണം. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും കൂടുതലുണ്ടോ?
2: അസുഖങ്ങള് കൂടുതൽ എന്ന് വെച്ചാൽ മഴയായിട്ട് പുറത്ത് പ്രായമുള്ളവർ അധികം ഒന്നും പുറത്തിറങ്ങുന്നില്ലല്ലോ. കുട്ടികൾക്കാണ് ഇപ്പോ ചുമ, പനി, അങ്ങനത്തെ കുറച്ച് ഇപ്പോഴത്തെ പനികൾ പെട്ടെന്ന് പെട്ടെന്ന് പടർന്ന് ഒരാൾക്ക് വരുമ്പോ തന്നെ ആ വീടുകളിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മള് പ്രതിരോധ മാർഗങ്ങൾ ആയുർവേദ ഫാർമസിസ്റ്റ് ആണ്.
1: പ്രതിരോധ
2: ഭൂപനം, അതേപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള പൊടി, അങ്ങനത്തെ പല ക്യാമ്പുകളും ചെയ്യുന്നുണ്ട്. സ്ഥാപനം ഗവൺമെന്റ് സ്ഥാപനമാണ്, ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റ് ആണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് കടക്കാൻ നമുക്ക് കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തയ്യാറാണല്ലോ അല്ലേ? അത് മതി അത് മതി, ഇത് വലിയ സംഭവം ഒന്നുമില്ലല്ലോ, മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതാണല്ലോ. എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: ക്യാമ്പ് നടക്കണ്ടെന്ന് പറഞ്ഞില്ലേ ആയുർവേദ? അപ്പൊ ക്യാമ്പില് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, അസസ്മെന്റ് ആണോ അതോ പ്രിക്കോഷൻ ആണോ, എന്തൊക്കെയാണ് നടക്കാറ്?
2: നമ്മള് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതിരോധ മാർഗങ്ങളാണ്, അല്ലാതെ ചികിത്സയും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അസുഖങ്ങൾക്കുള്ള ചികിത്സയും നടക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തൊക്കെ പ്രതിരോധ, നമ്മള് ഒരാള് ഒരു വ്യക്തി എന്തൊക്കെയാണ് നമ്മള് ഒരു അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അനിതയുടെ അഭിപ്രായം?
2: നമ്മുടെ ആരോഗ്യം ആണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്.
1: അതെ.

0: ആരോഗ്യം ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് ആഹാരം നല്ലത് കഴിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. ശരിക്കും വയറിൽ നിന്നാണ് അസുഖം തുടങ്ങുക എന്നുള്ളതാണ്. ദഹനത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എല്ലാവിധ അസുഖങ്ങളിലും, അന്നാണ് ആയുർവേദത്തിന്റെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് നല്ല ആഹാരം ചൂടോടെ അപ്പോ വേവിച്ചത് അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം അധികമായിട്ട് അധികം എരിവ് പുളി ഉള്ളതൊന്നും ഇപ്പൊ കഴിക്കാതെ, തീരെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രായോഗികമല്ല, പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക.
1: ഇപ്പൊ ഇത് വേവിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു, ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ്. ഇത് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെക്കണോ അതോ വിറകിൽ വെച്ചിട്ട് ഇത് ചെയ്യണോ?
0: വിറകിൽ വെച്ച് വെക്കുന്നതൊക്കെ ഇപ്പോ എനിക്കടക്കം പണ്ടൊക്കെ ഞാൻ വെച്ചിരുന്നു, പക്ഷെ ഇപ്പോ
1: പാചകം ഉപയോഗിക്കണമെന്നാണ്
0: പാചകം ചെയ്യുന്നത്.
1: ഓക്കെ,
0: അതേ നിവർത്തിയുള്ളു. രാവിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട്
1: ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ വീട്ടില്?
0: ഉണ്ട്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കൂടുതലാണോ അതോ നോർമൽ ആണോ?
0: ഇല്ല, വൈദ്യുതിയുടെ തുക കുറവാണ്.
1: ഏത് സ്കൂളിലാണ് പഠിച്ചത്? വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിച്ചത്?
0: ഞാൻ കാലടിയിലുള്ള മാണിക്യമംഗലത്താണോ? അതെ അതെ, ആ വിദ്യാലയത്തിലാണ്.
1: എത്രാം ക്ലാസ് വരെ പഠിച്ചു?
0: ഞാൻ അവിടെ പത്താം തരം വരെ പഠിച്ചു.
1: അത് കഴിഞ്ഞതിന് ശേഷം?
0: അത് കഴിഞ്ഞിട്ട് കലാലയത്തിൽ പോയി.
1: ഏത് കലാലയത്തിലായിരുന്നു പഠിച്ചത്?
0: ഞാൻ ആലുവയിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു കലാലയത്തിലാണ്.
1: പെൺകുട്ടികൾ മാത്രമുള്ള കലാലയത്തിന്റെ
0: കലാലയത്തിന്റെ പേര് ആംഗലേയ ഭാഷയിലാണ്. അതിപ്പോ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
1: ഓക്കെ, ഏത് ആരായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട?
0: പുളിത്തറ സർക്കാർ ആയുർവേദ കലാലയത്തിലാണ് ഈ ഒരു ആയുർവേദത്തിന്റെ കൽപ്പതൻ എന്നാണ് പറയുന്നത് നമ്മുടെ ജോലിയെ. അപ്പൊ അതിനുള്ള പഠനം അവിടെയാണ് പൂർത്തീകരിച്ചത്.
1: ഇത് മലയാളമാണ്? ഈ സിലബസ് ഏതാണ്? ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പഠിച്ചത്? സിലബസ് ഏത് ഭാഷയിലാണ്?
0: മലയാളമാണ്. സംസ്കൃതത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്.
1: ഓക്കെ,
0: ഒരു വർഷത്തെ പഠന കാലയളവാണ്. നമ്മൾ ബിരുദം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്.
2: അപ്പൊ ഇതെന്താ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ?
0: അല്ലല്ല, ഞാൻ ബിരുദം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പഠനത്തിന് ചേർന്നത്. 12-ാം തരം കഴിഞ്ഞിട്ടും ചേരാം.
1: ഇത് സർട്ടിഫൈഡ് കോഴ്സ് ആണോ?
0: എന്തോ,
1: സർട്ടിഫൈഡ് കോഴ്സ് ആണോ? അപ്രൂവ്ഡ് കോഴ്സ് ആണോ?
0: അതെ അതെ, ഞാൻ സർക്കാർ ആയുർവേദ ഇതിലാണ് പഠിച്ചത്.
2: ഓ, അതിൽ പഠിച്ചിട്ട് അതിൽ തന്നെ പ്ലേസ്ഡ് ആയി അല്ലേ?
0: അതെ അതെ.
1: അഹം ദശദിന സംസ്കൃത സംഭാഷണ ഭാഗേ. എന്താ സംബോധിച്ചത്? നമ്മൾ എന്താ സംബോധിച്ചല്ലേ, സമയം കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ട് മലയാളം കടുക് മണി പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും വളരെയധികം സന്തോഷം. എന്തായാലും അനില ടീച്ചറിന്റെ, അനില ചേച്ചിയുടെ റെക്കോർഡ് പൊട്ടിച്ചിട്ടുണ്ട്, ഭേദിച്ചിട്ടിരിക്കുന്നു.
2: 3:46
0: ഒരു കവിതാശല്യം ചെറുതായിട്ട്, അതൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് എഴുതുന്ന ഒരാളാണ്, വായന കുറവാണ്. എങ്കിലും കവിതകളൊക്കെ
1: നാല് വരി ഒന്ന് മൂളി.
0: പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ എഴുതിയ കവിതകള് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ
1: ഏതെങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി.
0: കഴിഞ്ഞോ
1: മത്സരം? ജയിച്ചു ജയിച്ചു, വിജയിച്ചു പ്രഖ്യാപിച്ചു.
0: ഫേസ്ബുക്കിലൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്, 2-3 ബുക്കുകളില് പബ്ലിഷ് ആയിട്ടുണ്ട്. ഞാനൊരു മലയാള ഭാഷയെ കുറിച്ചിട്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ, ഡിഗ്രിക്ക് പഠിക്കുമ്പോ സേവിടത്തിലാണ് പഠിച്ചത്. അന്നൊരു കവിത എന്ന് പറയാൻ പറ്റിയ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു.
1: ശരി,
0: അത് ചൊല്ലാം.
2: കേൾക്കുന്നു ഞാൻ ഇവിടെ നിന്നോ, മാറ്റൊലി കൊള്ളുന്നൊരു രോദനം, അറിയില്ല ആരു വിലപിക്കും ആത്മരോഷത്താൽ. ഇതു മലയാളം, മലയാള ഭാഷ വ്യതിക്കും നിജസ്ഥിതിയോർത്ത്. ഇതു മലയാളം, മലയാള ഭാഷ
0: മതി. എനിക്കൊരു എക്സൈറ്റ്മെന്റ്,
1: സന്തോഷം. എന്തായാലും
2: രസമായിട്ട് ചൊല്ലി. ഇന്ന് നമ്മുടെ ഗെയിമും മലയാള ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ ഇതിൽ പരം ഒരു നല്ല ക്ലോസിംഗ് നമുക്ക് കിട്ടി.
1: അത് നമ്മുടെ വിജയിച്ച ആള് തന്നെ മലയാളത്തില് മാധുര്യമാർന്ന രീതിയിലുള്ള ഒരു കവിതാ ആലാപനം നടത്തുക എന്ന് പറയുമ്പം അതിൽ പരം എന്താണ് സന്തോഷം. അപ്പൊ എന്താ, വിജയിക്ക് അഭിനന്ദനങ്ങൾ.

0: വളരെയധികം സന്തോഷം. എനിക്ക് ഈ ഒരു കോള് കണക്ട് ആയത് തന്നെ വളരെ സന്തോഷം. മത്സരത്തിനേക്കാളുപരി നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതിലൊരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.
1: തീർച്ചയായും ഇത്രയും സന്തോഷത്തോടെ ഇങ്ങനെ ഒരു കോളർ ലൈനിൽ കിട്ടി, ഒരുപാട് കോളേഴ്സിനെ കിട്ടുന്നു, അവരോടെല്ലാം സംസാരിക്കുന്നതിന് സന്തോഷം. ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോള് കിട്ടി, ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ച് വിജയിച്ച് അതിന് അപ്പുറം ഈ കവിതാലാപനോട് കേട്ടപ്പോഴേക്കും മനോഹരമായി കേട്ടപ്പോൾ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പോ എന്താ പറയാ, നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മള് മധുരമാർന്ന മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് സംസാരിച്ച് വിജയിക്കുക മാത്രമല്ല, ഒരു ഓർത്തെടുത്ത കവിതയും എഴുതിയ സ്വന്തമായിട്ട് എഴുതിയ കവിതയും അതെ സന്തോഷം. അപ്പൊ മലയാളം എവിടെ പോയാലും മലയാളം മറക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും നമ്മുടെ ഷോയുടെ ടൈമും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 14 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത രണ്ട് പാട്ടുകൾ കൂടി കഴിഞ്ഞുമ്പോഴേ നമ്മുടെ ഷോ തീരും. അതിനുമുമ്പ് തന്നെ നമ്മൾ ഷോയും വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷെ അതിനുമുമ്പ് നിങ്ങൾക്ക് രണ്ട്

0: മറക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും നമ്മുടെ ഷോയുടെ ടൈമും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 14 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത രണ്ട് പാട്ടുകൾ കൂടി കഴിഞ്ഞുമ്പോഴേ നമ്മുടെ ഷോ തീരും. അതിനു മുമ്പ് തന്നെ നമ്മൾ ഷോയും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് രണ്ട് പാട്ടുകൾ എത്തും. അപ്പോൾ നമ്മൾ ഇന്ന് ഷോയിൽ മധുരമാർന്ന മാധുര്യമേറിയ മലയാളം സംസാരിച്ച് നമ്മുടെ വിജയിയായിരിക്കുന്നത് അനിതയാണ്. അപ്പം അനിത, കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത്
1: അനില ചേച്ചി. അനിൽ ചേച്ചിയുടെ റെക്കോർഡാണ്. എനിക്ക് തോന്നുന്നു ആ പേര് പറഞ്ഞിട്ടാണ് ആളുകൾ വിളിച്ചിരുന്ന പോലെ. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം എങ്ങനെയെങ്കിലും. ആ സ്പിരിറ്റിലാണ് കുറെ പേര് വിളിച്ചത്.
0: അങ്ങനെ അനിൽ ചേച്ചിയുടെ റെക്കോർഡ് അനിത ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നാലും വിളിച്ച എല്ലാവരും എന്റെ നമ്മുടെ ഒരു ചേച്ചി വിളിച്ചിരുന്നു, തിരുച്ചേന്ദ്രത്തിന്റെ തയ്യൽ ജോലി ചെയ്യുന്ന ഇടയിൽ വിളിച്ചിരുന്നു. അപ്പം പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്ക്, അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്.
1: ചേഞ്ചിന് വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു.
0: ആ അതെ, അതൊരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അപ്പൊ ഇനിയും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം രേഷ്മ, നമ്മൾ തൽക്കാലം ഈ പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങൾക്കായി രണ്ട് ഗാനങ്ങൾ കൂടി എൻജോയ്. ആകാശവാണി കൊച്ചി FM Rainbow 107.5. Enjoy.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നാരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ പ്രധാനമന്ത്രി വെർച്വലായി അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചിലവാക്കുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കെന്നും ധവളപത്രം. 2024-25 വർഷത്തെ സംസ്ഥാന റോഡ് അപകട അവലോകന റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IGP പ്രകാശ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖരന് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ സംവിധാനങ്ങളിലെ എല്ലാ ഒഴിവുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശേഖരിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമഗ്ര നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി KM ഷാജി. വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് മേധാവികൾക്കും ഒഴിവുകളുടെ സമഗ്ര വിവരശേഖരണം നടത്താൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി. ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 9 ജില്ലകളിലായി 10 റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെയും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെയും ആർട്ടിക്കുലേറ്റഡ് ലോറികളുടെയും യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാണ് നടപടി. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നാളെ കൊല്ലത്ത് തുടക്കം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: ഖാമോഷി കഹാനിയാ ജരൂരി ഹോ ജാതി ഹൈ. കഥകളില്ലാതെ എന്ത് എന്റർടൈൻമെന്റ് അല്ലേ? കഥകളെ സ്നേഹിക്കുന്നവർക്ക് ജീവവായു പോലെയാണ് നോവലുകൾ. സാഹിത്യം കൊണ്ട് നമ്മളെ മായാലോകത്തെത്തിക്കാൻ പുസ്തകങ്ങളുള്ളപ്പോ പിന്നെ പേരെന്ത് വേണല്ലേ.
1: തോ ദോസ്തോ, ആജ് കെ സുർമായി ശാം ഉൻ കഹാനിയോ കെ നാം ജോ പെഹ്ലെ കിതാബോ കെ പന്നോ പർ സാസ് ലേതി ഥി ഫിർ സിനിമ കെ പർദെ പർ ഉതരായി ഔർ ആഖിർകാർ ഹമാരെ ദിൽ കാ ഹിസ്സാ ബൻ ഗയി. ക്യോൻകി കിതാബ് ഔർ ഫിലിം കാ റിഷ്താ കുച്ച് ഖാസ് ഹോതാ ഹൈ. കിതാബ് സോച് ദേതി ഹൈ ഔർ ഫിലിം എഹ്സാസ്. मैं हूँ दृश्या संतोष और आज हम बात करेंगे उन हिंदी फिल्मों की जिनके जद में कहानियाँ लिखी हुई है.

ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഇന്ത്യൻ നോവലിസ്റ്റുകളിൽ ഏറ്റവും പ്രശസ്തനായ ഒരാളാണ് ആർ കെ നാരായൺ. അദ്ദേഹത്തിന്റെ ബാൽഗുഡി ഡേയ്സ് ഒക്കെ വായിക്കാത്തവർ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. 1958 ആർ കെ നാരായൺ ദ ഗൈഡ് എന്ന പുസ്തകം എഴുതുന്നത്. യെ കഹാനി ഥി രാജു നാം കെ ഏക് ഇൻസാൻ കി, ജോ ലോഗോ കോ റാസ്താ ദിഖാതാ ഹൈ പർ ധീരെ ധീരെ ഖുദ് ഭടക് ജാതാ ഹൈ ഔർ വഹീ ഭടക്നാ ഉസെ ഖുദ് തക് ലേ ജാതാ ഹൈ. 1965 में डायरेक्टर विजय आनंद ने इस कहानी को पर्दे पर उतारा देवानंद और वहीदा रहमान के साथ. गाइड प्यार की कहानी तो नहीं पर उसे भी ज्यादा ये कहानी है इनर फ्रीडम की, गलती करने की, सीखने की और फिर खुद को माफ करने की. ये फिल्म हमें याद दिलाती है कभी कभी जिंदगी में सबसे बड़ा रास्ता अंदर की तरफ जाता है.

പ്രണയം എന്ന ഭാവത്തെ ആഘോഷിക്കാത്ത സിനിമകൾ അപൂർവമാണ്. അതുപോലെ പ്രണയ നഷ്ടങ്ങളെക്കുറിച്ചുള്ള സിനിമകളും അപൂർവമാണ്. എന്നാൽ അതിൽ കൂടുതലും നമ്മളെ കരയിപ്പിച്ച ചിത്രങ്ങളും ആയിരിക്കും ശരത്ചന്ദ്ര ചതോപാധ്യയുടെ വിഖ്യാത ബംഗാളി നോവലായ നഷ്ടപ്രണയത്തിന്റെ നിത്യഹരിത കാവ്യമെന്ന് വിളിപ്പേരുള്ള ദേവദാസിനെ പോലെ ഒരുപക്ഷെ മറ്റൊരു ചിത്രം ഉണ്ടാവില്ല. കാലാതിവ

ആത്മഹത്യയായ ഒരു കഥയാണ് ദേവ്ദാസ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് തെളിവാണ് 1928, 1935, 55, 74, 2002 എന്നീ വർഷങ്ങളിൽ 1917 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു നോവൽ പല ഭാഷകളിലായി സിനിമയാക്കപ്പെട്ടു എന്നത്. ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഒരു പക്ഷേ മറ്റൊരു നോവലിനും കിട്ടാത്ത അംഗീകാരമാണ് ദേവ്ദാസിന് ലഭിച്ചത്. ദേവ് ഔർ പാരുനെ ഉത്നീ ഗഹരായി സേ ലോഗോ കെ ദിലോ മേ അപ്നി ജഗാ ബനാ ലി, കുഛ കഹാനിയാ ഐസി ഹോതി ഹേ ജോ ലിഖ്നെ കി ബാദ് ഭി ദിൽ പർ നിശാൻ ഛോ ജാതി ഹേ. ദേവ്ദാസ് ഏക് പ്രേം കഹാനി ഹേ ജോ അസൽ മേ ഹാർ കി കഹാനി ഭി ഹേ. ദേവ്ദാസ് പ്യാർ കർത്താ ഹേ പർ ലഡ് നഹീ പാതാ, ചാതാ ഹേ പർ കഹ നഹീ പാതാ, ഔർ ധീരെ ധീരെ ഖുദ് ഹി ഖുദ് സേ ദൂർ ചലാ ജാതാ ഹേ. 1955 മേ ബിമൽ റോയ് ഔർ 2002 മേ സഞ്ജയ് ലീല ബൻസാലി നെ ഇസ് കഹാനി കോ പർദെ പർ ജിന്ദാ കിയാ. ചാഹേ സൈഗാൽ സാഹബ് ഹോ, ദിലീപ് കുമാർ ഹോ, യാ ഷാരൂഖ് ഖാൻ, ദേവ്ദാസ് ഹർ ദൗർ കാ ഹേ. യേ കഹാനി ഹമേ സിഖാതി ഹേ കഭി കഭി മൊഹബ്ബത് നഹീ മർതി, ഇൻസാൻ ഖുദ് ഹാർ മാൻ ലേതാ ഹേ.

ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഞാനും കൂടെ വായിച്ചിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യാവുന്നുള്ളത്. കൂടുതലെ കുറെ പേരൊക്കെ അവർ വായിച്ച പല പുസ്തകങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ആ കൂട്ടത്തില് അന്ന് MA ലിറ്ററേച്ചറിന് പഠിച്ചുകൊണ്ടിരുന്ന അനിൽ എനിക്ക് ഒരു ചെറുകഥ സജസ്റ്റ് ചെയ്തിരുന്നു. ഗൂഗിളില് അതിന്റെ PDF അവൈലബിൾ ആണ് എങ്കിൽ പോലും ഞാൻ നിനക്ക് എന്റെ കയ്യിലുള്ള പുസ്തകത്തിന്റെ ആ പേജസ് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ കഥയുടെ പേജസ് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അങ്ങനെ ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത ഒരു ചെറുകഥയാണ് ഓ ഹെൻറി എഴുതിയ ദ ലാസ്റ്റ് ലീഫ് എന്നത്. ചെറുകഥയാണ്, ഏകദേശം ഒരു 10-12 പേജേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1000 പേജുള്ള പുസ്തകം വായിച്ച് കിട്ടുന്നതിനേക്കാൾ വലിയ ഇൻസൈറ്റ്സ് ആണ് ദ ലാസ്റ്റ് ലീഫ് എന്ന ചെറിയ പുസ്തകം എനിക്ക് തന്നത്. പ്രത്യാശ ജീവിതത്തിൽ എത്ര വലുതാണെന്നും അതിനേക്കാളൊക്കെ വലുതായിട്ട് മനുഷ്യത്വം, സാക്രിഫൈസ് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത് ആ കഥയിലൂടെയാണ്. ഛോട്ടി കഹാനി ഹോനെ കെ ബാവജൂദ് ഉസ്കെ ജസ്ബാത് ബഹുത് ബഡേ ഥേ. 2013 മെയ് വിക്രമാദിത്യ ബോധ്വാനി നെ ഇസി കഹാനി കെ എഹ്സാസ് കോ ലുട്ടേരാ മേ ബദൽ ദിയ. രൺവീർ സിംഗ് ഓർ സോനാക്ഷി സിൻഹാ കെ സാഥ് യെ ഫിലിം ദർദ് കെ ബാദ് ആനേ വാലി ശാന്തി കി കഹാനി ഹെ. ലുട്ടേരാ ധീരെ ചൽതി ഹെ ബിൽക്കുൽ ഉസി തരാ ജേസെ ഹീലിംഗ് ധീരെ ഹോതി ഹെ. യെ ഫിലിം കഹതി ഹെ കഭി കഭി പ്യാർ കാ കാം സഖം ഭർനാ ഹോതാ ഹെ.

400 साल पहले विलियम शेक्सपियर ने इंसानी जज्बात को कलम से नंगा कर दिया। ओथेलो और हैमलेट, दो कहानियां जहां शक और सच सब कुछ तोड़ देते हैं। 2006 में ओमकारा और 2014 में हैदर, डायरेक्टर विशाल भारद्वाज ने इन कहानियों को हिंदुस्तानी जमीन पर ला खड़ा किया। 1997 നമ്മുടെ സംവിധായകൻ ജയരാജ് മലയാളത്തിലേക്ക് ഒഥലോയെ കൊണ്ടുവരുന്നത്. ഒഥലോയും ഡെസ്റ്റിമോണിയും ഒക്കെ മലയാളികൾക്ക് സുപരിചിതരാവുന്നത് കളിയാട്ടം എന്ന ആ സിനിമയിലൂടെ ആയിരുന്നു. ഓംകാര ബതാതിയേ ജബ് ശക് പ്യാർ സേ ബരാ ഹോ ജായേ തോ ബർബാദി തായ് ഹോതിയേ.

आज की कहानियाँ अलग है पर जज्बात वही पुराने। ये है सुरमय शाम और मैं साथ हूँ आपकी अपनी दृश्य संतोष। चेतन भगत ने टू स्टेट्स और हाफ गर्लफ्रेंड लिखी मॉडर्न प्यार की कहानियाँ। 90s കിഡ്സിന്റെ ടീനേജില് ഒരു പക്ഷെ ക്ലാസ് ഇന്ന് റൊട്ടേറ്റ് ചെയ്ത് കിട്ടി വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേതൻ ഭഗത്തിന്റെ പുസ്തകങ്ങളായിരിക്കും. 2014 or 2017 മേ യെ കഹാനിയാ പർദേ പർ ആയി. ടു സ്റ്റേറ്റ്സ് പ്യാർ ഔർ പരിവാർ കെ ബീച് കാ സഫർ ഹൈ ഔർ ഹാഫ് ഗേൾ ഫ്രണ്ട് അധൂരി രിഷ്തോ കാ സച്ച്. യെ കഹാനിയാ കഹതി ഹൈ ഹർ പ്യാർ പെർഫെക്ട് നഹീ ഹോതാ പർ ഹർ പ്യാർ സച്ചാ ഹോതാ ഹൈ.

ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ യോഗ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ പ്രധാനമന്ത്രി വിർച്വലായി അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചിലവാക്കുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കെന്നും ധവളപത്രം. വിദ്യാർത്ഥികൾ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ശങ്കു എന്ന കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്നും മന്ത്രി ബിന്ദു കൃഷ്ണ സസ്പെൻഡ് ചെയ്തു എന്ന വ്യാജ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന DGP പരാതി നൽകി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. 2024-25 സംസ്ഥാന റോഡ് അപകട അവലോകന റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IGP പ്രകാശ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖറിന് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. ഓപ്പറേഷൻ തൂഫാന്റെ

0: ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 368 പേരാണ് അറസ്റ്റിലായത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെയും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെയും ആർട്ടിക്കുലേറ്റഡ് ലോറികളുടെയും യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നടപടി. 70th സംസ്ഥാന സീനിയർ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിന് നാളെ കൊല്ലത്ത് തുടക്കം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
2: റിതം റൂട്ട്സ്, a nostalgic music journey with FM Rainbow.

are listening to Rainbow FM.

are listening to Rainbow FM 107.5. Swear to mama.

are listening to Rainbow FM 10.

are listening to Rainbow FM.